0: ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ നിയമം നിങ്ങൾ ഓർത്തിരിക്കുക, അത് വിശ്വാസമാണ്. ഒരു വിശ്വാസം എന്നത് കേവലമായ ഒരു വാക്കല്ല, അത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ പതിപ്പിക്കുന്ന ഊർജമായി മാറുന്ന, വളമായി തീരുന്ന, പ്രഭയായി ചൊരിയുന്ന വലിയ ഒരു ചിന്തയാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മുഴുവൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ പോകും. എന്നാൽ ആ മനസ്സിന്റെ കരുത്തിലും കഴിവിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ഊർജസ്വലരായി നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധവിശ്വാസികളായ ഒരുപാട് പേരുണ്ട്. അയാളത് മാറ്റിത്തരും, ഇയാളത് മാറ്റിത്തരും, ഇത് കെട്ടിയാൽ മാറും, ഇത് വിഴുങ്ങിയാൽ മാറും, വീട് തിരിച്ചു വച്ചാൽ മാറും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നാം പറഞ്ഞു കൊടുത്താൽ, അത് വിശ്വാസങ്ങളായി സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തി മുഴുവൻ സഞ്ചരിക്കുക. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു മന്ത്രവാദിയെ കണ്ടില്ല എന്നിരിക്കട്ടെ, നന്നായി പഠിച്ചു പോയ പരീക്ഷയാണെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ അയാളെ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ആത്മഹത്യ ചെയ്യുന്നവർ പോലും അത്തരം ചില സ്വന്തം ജീവിതത്തിനും ശരീരത്തിനും ഹിതകരമല്ലാത്ത ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാണ് എന്നുള്ള കാര്യം പഠനത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാനാവട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ നവീകരിച്ച സ്ലിപ്പ് വേ 4 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ 4 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജീനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 പൂർത്തിയാക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുതി.
1: പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 20 TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗം െങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാവുകയാണ്.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി M.Liju ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാർവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺടി ജോൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
0: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർകോട് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ.
3: സാഹിത്യ അക്കാദമി, അഖില ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്നും നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേമാതരത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൌതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ ബി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി, ഡോക്ടർ താരു എസ് പവാർ എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ കെ പി രാമനുണ്ണി സമാപന സന്ദേശം നൽകും.
0: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം, ഗുജറാത്ത്, ഹരിയാന, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ 6 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം ഹരിയാനയെ 10 തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അറിയിച്ചു. സേവാസങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവരത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആന്റ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി OJ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MK രാഘവൻ MP, കോർപ്പറേഷൻ മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ NYC അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ ഇന്ന് ഒക്ടോബർ 6 ചൊവ്വ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചല്ലേ നമ്മൾ ചിലരെങ്കിലും നമ്മളൊന്ന് എണീക്കുന്നത്. പക്ഷേ ആ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് പകരം ഇന്നത്തെ ദിവസം നമുക്കൊന്ന് നല്ലയാക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നമുക്കൊന്ന് നല്ലതാക്കാം എന്ന് പറഞ്ഞ് ആ മൂഡിലൊന്ന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ചിലപ്പോൾ വളരെയധികം നന്നായിട്ട് തന്നെ പോകും കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അപ്പം അത്രേ ഒരു നമുക്ക് നല്ലൊരു തോട്ടോടു കൂടി തന്നെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുക. നിങ്ങളെ ആ റേഡിയോ ഒക്കെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഓണാക്കിയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സന്തോഷമൊക്കെ എന്താണെന്നൊക്കെ നമ്മളുമായിട്ടും കൂടെ ഒരു പങ്ക് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വിഷയവുമായിട്ട് നമുക്ക് തിരികെ എത്താൻ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ദാണ്ട ആദ്യം എല്ലാവരടുത്തും നല്ല ഒരു തുടക്കമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ രാവിലെ പത്രങ്ങളിലേക്ക് കൂടെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ അവസാനത്തിലേക്ക് ഇങ്ങനെ എത്തുമ്പം പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം വാശിയേറിയ മത്സരങ്ങളാണ് 7 ജില്ലകളും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന് സമാപനം കുറിക്കുമ്പോൾ നാളെ മുതൽ ജില്ലാ സ്കൂൾ കായികമേള ഉടൻ ആരംഭിക്കുകയാണ്. അപ്പം ആരാണ് നമുക്ക് മുന്നേക്ക് വരുന്നത്, പാലക്കാടാണോ മലപ്പുറമാണോ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിൽ ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതൽ കായിക താരങ്ങളെ നമ്മുടെ നാട്ടിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് നമുക്ക് പോകാം. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാഷണൽ ബുക്ക് റീഡിംഗ് ഡേ ആണ്. അതായത് നിങ്ങളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനുണ്ടാകാം, എഴുത്തുകാരി ഉണ്ടാകാം, നോവൽസ് ഉണ്ടാകാം, ചെറുകഥകൾ ഉണ്ടാകാം, നാടോടിക്കഥകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ബുക്ക് റീഡിംഗ് ഡേയുമായിട്ട് ഇന്ന് ബന്ധപ്പെട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുന്ന ഒരു ബുക്കുണ്ടെങ്കിൽ അതേതായിരിക്കും എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചർച്ച ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. കൂടുതലും നമ്മൾ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ചിലപ്പോൾ ചില നോവൽസ്, ചില നല്ല നല്ല നോവൽസ് ആയിരിക്കും ഈ സിനിമകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അല്ലേ. അങ്ങനെ കൂടുതൽ നമ്മളുടെ മനസ്സിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ആളുണ്ടാവും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന എഴുത്തുകാരനും എഴുത്തുകാരിയും ഒക്കെ ഉണ്ടാവും. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ആദ്യത്തെ പാസഞ്ചർ ആണ്.
0: ഓ, ആദ്യം തന്നെ വലിയൊരു ഗുഡ് മോർണിംഗ് പറയാണ്.
1: അത് ശരിയാ. അതായത് ഒരുപാട് മലയാള നോവലും ഹിന്ദി നോവലും ഒരുപാട് വായിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയിലെ നോവലുകൾ സിനിമ ആയതും മലയാളത്തിലെ തന്നെ പൊന്തന്മാ അതുപോലെ സിനിമ ആയത് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെങ്കിലും പെരുമ്പടവം ശ്രീധരന്റെ അന്തിവെയിലെ പൊന്ന് എന്ന ഒരു നോവൽ, അതിന്റെ കഥാപാത്രങ്ങളെയും പെരുമ്പടവം ശ്രീധരനെ ഞാൻ എന്നും ഓർക്കും. അന്തിവെയിലെ പൊന്നെന്ന് പറയുമ്പോ സന്ധ്യക്ക് കിട്ടുന്ന ഇതൊന്നല്ല. ആ അതേ കൂട്ടി തന്നെ ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, അയാളുടെ അത് ഇംഗ്ലീഷ് നോവലാണ്. അന്ന് എനിക്ക് ഇംഗ്ലീഷിന്റെ ഒരുപാട് അർത്ഥങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് അത് ഞാൻ വീണ്ടും വായിച്ചപ്പോഴാണ് ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുമ്പോഴെന്ന് വെച്ചാല് വളവിലെ തിരിവിലാണ് എന്റെ ജീവിതം എന്നല്ല, ദുർഘടകരമായ ജീവിതം. അതായത് എന്ത് ചെയ്താലും വീട്ടുകാരെ അടിക്കും, ബാക്കിയുള്ളവർ ഒറ്റപ്പെടുത്തും, അതുപോലുള്ള ഒരു കഥാപാത്രം. പക്ഷെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കുന്നതും പിന്നെ എഴുത്തുകാരനെയും അതിന്റെ ഭാഗങ്ങളും എല്ലാം ചിന്തിക്കുന്നതും ഈ പെരുമ്പടവം ശ്രീധരന്റെ അന്തിവെയിലെ പൊന്ന് എന്ന നോവലാണ്. പിന്നെ അല്ലാതെ വൈക്കം മുഹമ്മദ് ബഷീറിന് എന്റെ ഉപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ബാല്യകലാസഖി, സഖി കുമാരനാശാന്റത്, പിന്നെ അതുപോലെ തന്നെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ തകഴി ശിവശങ്കർ പിള്ളയുടെ കയറ്, ചെമ്മീൻ, അങ്ങനെ ഒത്തിരി എണ്ണമൊന്നുമില്ല, എണ്ണം പറയാനൊന്നുമില്ല, അങ്ങനെ ഒരുപാട്.
0: ഓക്കെ, അപ്പം വായന ഈ വായനാശീലം എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ മുതലാണ് നമ്മൾ തുടങ്ങേണ്ടത്? അതായത് ഒരു
1: അതായത് ഈ വായനാശീലം തുടങ്ങണമെങ്കിൽ എന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഉൾക്കൊള്ളണമെങ്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വായന തുടങ്ങുന്നത്. അന്ന് പോയി പേപ്പറും അന്ന് സമയമുള്ളതുകൊണ്ട് പോയി വായനശാലയിൽ ഇരുന്ന് നോവൽ വായിക്കും പേപ്പർ വായിക്കും. ഇപ്പൊ സമയമില്ലാത്തതുണ്ട്. പക്ഷെ രണ്ട് കാര്യം നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല ഇപ്പോഴും. ഒന്ന് പേപ്പർ വായനയും രണ്ടാമത്തെന്ന് വെച്ചാൽ റേഡിയോ കേൾക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റേഡിയോയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാല് ഇതിനകത്ത് വേണേ ബാറ്ററി ഇടാ, പക്ഷെ ഇത് പിന്നെ കറണ്ടിനകത്തായതുകൊണ്ട് ചില സമയങ്ങളിൽ കേൾക്കാൻ പറ്റത്തില്ല. പേപ്പറിന് വായിക്കുന്നതിന് കറണ്ടൊന്നും വേണ്ടല്ലോ. ആ എങ്കിലും അത് ഞാനാ ഈ യുവാക്കളോടും യുവതികളോടും എന്തോ ചെയ്യാണ്, 10-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഇത് വായിക്കാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിന്റെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും നമ്മൾ ഈ ദുർനടപടിയിലേക്ക് പോകുന്നത് ഒഴിവാക്കാനും കഴിയും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള ബുദ്ധിശക്തി ഓർമ്മശക്തി ഉണ്ട്.
0: ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 15 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പം അതിന് മുമ്പേ വായനാശീലം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകും. ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് തന്നെ, ഇപ്പം നമ്മളുടെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഇപ്പം ഞങ്ങളുടെ ആ ഒരു സമയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാധനമായിരുന്നു ബാലരമയെന്ന് പറയുന്നത്. ബാലരമ, കളിക്കുടുക്കൊക്കെ നമ്മളെ കൂടുതൽ അന്ന് ഈ പത്രത്തിൻ്റെ, അതായത് ഒരാഴ്ചയിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ കളിക്കുടുക്കയും ബാലരമയൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഇനി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരാഴ്ചത്തെ പത്രമൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത വീട്ടിലേക്ക് പോയി കളിക്കുടുക്കയൊക്കെ തപ്പി ബാലരമയൊക്കെ തപ്പി അങ്ങനെ നമ്മൾ വായിക്കുന്ന ഒരു ശീലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബാലരമ, ബാലഭൂമി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെറുകഥകളും അതിനകത്തെ കഥാപാത്രങ്ങളും അതിലെ, അല്ലെങ്കിൽ അതിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ബാല്യകാലത്ത് നമുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് ബാലരമയെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ബാലഭൂമിയെക്കുറിച്ച് അറിയാമെന്ന് അറിയില്ല, കളിക്കുടുക്ക എത്ര കുട്ടികൾക്ക് അറിയാമെന്ന് അറിയില്ല. അന്നൊക്കെ ചെറിയ കഥകളും ചെറിയ ഈ വരയും നമ്മളുടെ ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ കളിക്കുടുക്കയിൽ ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അത് പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ചെറുപ്പകാലത്തെ ആ ഒരു ആവേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും നമ്മൾക്ക് കൂടുതലും നമ്മളുടെ ബുദ്ധി വികാസത്തിനും കാര്യങ്ങളിലും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു നമ്മളുടെ കഴിവ് തെളിയിക്കുന്ന ആ ചെറിയ ചെറിയ ആ ബുക്കുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ബുക്കുകളിലൊക്കെ നമുക്ക് ഇപ്പോഴും തിരിഞ്ഞ് ഓർമ്മ, ഇപ്പോഴും ബാലരമ കിട്ടിയാൽ വായിക്കും കേട്ടോ, ഇപ്പോഴും കളിക്കുടുക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കും. ബാലരമയ്ക്കകത്ത് നമ്മുടെ സൂത്രനും ഷേരുവും അതേപോലെ തന്നെ മായാവിയും കുട്ടൂസിനും ഡാഗിനിയും ജമ്പനും തുമ്പനും എന്നൊക്കെ പറയുന്ന ഈ ഒരു കഥാപാത്രങ്ങൾ തന്നെ ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമുക്ക് വായനാശീലം അങ്ങനെ കുഞ്ഞുനാളിലെ നമുക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര വീടുകളിൽ ബാലരമയൊക്കെ വരുത്തുന്നുണ്ട്, എത്ര വീടുകളിൽ കളിക്കുടുക്കയൊക്കെ വരുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മളെപ്പോഴും നമ്മൾ കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ കംപ്ലയിൻസ് പറയാറുണ്ട്, അവരെപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന് മുമ്പിലാണ് അല്ലെങ്കിൽ TVയിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കംപ്ലയിൻസ് പറയാറുണ്ട്. അങ്ങനെ കംപ്ലയിൻസ് പറയുമ്പോഴും നിങ്ങൾ പേരൻസ് ഒരു കാര്യം ആലോചിക്കണം, അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ കുട്ടികളെ നമ്മൾ കംപ്ലയിൻസ് പറയാൻ. നിങ്ങൾ എത്ര പേര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
2: ഈ വായനാശീലം തുടങ്ങുന്നതിന്റെ പ്രായമൊന്നുമില്ല.
0: ആ,
2: നമ്മൾ അക്ഷരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കാം, എപ്പോ വേണമെങ്കിലും വായിക്കാം. മരിക്കുന്നിടം വരെ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കൂടെ കുഞ്ഞുനാളും മുതലേ ഞാൻ ബാലരമയും എല്ലാം വായിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും വായിക്കും, എനിക്ക് ഇപ്പോഴും ബാലരമയൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോനിക്ക് വേണ്ടി വരുത്തുമായിരുന്നു ബാലരമ. ഇപ്പൊ അവനാണെങ്കിൽ പിന്നെ അത് മാത്രമേ വായിക്കത്തുള്ളൂ, പുസ്തകം തുറന്നു പോലും നോക്കത്തില്ല, പിന്നെ അതുകൊണ്ട് അങ്ങ് നിർത്തി. അന്നേരം ഞാൻ എടുത്ത് വെച്ച് വായിക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇത് കിട്ടിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. അന്നേരം ഞാൻ ഇന്ന് വായിക്കുമ്പോ ഹസ്ബൻഡ് എന്നെ കളിയാക്കുമായിരുന്നു, ഇവിടുത്തെ ഏറ്റവും ആളെ കുഞ്ഞിരുന്ന ബാലരമ വായിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അത് എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കാൻ നോക്കുക, അത്രയും പെട്ടെന്ന് ഞാൻ വായിച്ചു തീർക്കും. എനിക്ക് ഭയങ്കര അത് തീർക്കണമെന്നുള്ളൊരു ഇതാ എനിക്ക് വരുന്നത്, അത് എങ്ങനെയെങ്കിലും അത് വായിച്ചു തീർക്കണം എന്നുള്ളതാ. പിന്നെ ഇപ്പോഴും നമ്മൾ ഞാൻ വായിക്കുന്നുണ്ട്. വായനാശീലം ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മള് അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് ഇതാക്കുന്നതിനെക്കാട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ വരുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ്. കുറെ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ്, വേറെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലും, കാരണം ചരിത്രങ്ങൾ, ഓരോരുത്തരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങളിലൂടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാനെന്ന് വെച്ചാൽ എനിക്ക് അത് തന്നെ. ഞാൻ എല്ലാവരുടെയും ജീവിത
0: ചരിത്രപ്പെട്ട എഴുത്തുകാരൻ ആരാണ്?
2: ഞാൻ എന്നാണ് പറയുന്നത്, ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല.
0: കൂടുതലും നമ്മൾ ഈ എഴുത്തുകാരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവരുടെ ജോണർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ അവര് ഏത് രീതിയിലാണ് നമുക്ക് എഴുതുന്നത് എന്ന് മനസ്സിലാവും. അതായത് ഓരോ എഴുത്തുകാരനും ഓരോ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അവര് എഴുതുന്നതിനകത്ത് വ്യത്യസ്തത കണ്ടുപിടിക്കുന്നവരുണ്ട്. ചിലർക്ക് ഇപ്പം ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിലർക്ക് ഹൊറർ ടൈപ്പ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കോമഡി ടൈപ്പ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് റൊമാൻറ്റിക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളവരായിരിക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇപ്പം നമ്മൾ കാണുന്ന സിനിമകളിൽ തന്നെ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന ബുക്കുകളിലും ആ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പം ഇപ്പം MTയുടെ ബുക്കുകൾ വായിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി നമുക്ക് ഓരോ നോവലിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പം നാലുകെട്ടിലുള്ളതായിരിക്കത്തില്ല ചിലപ്പം വേറെ നോവൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുക. അങ്ങനെ വളരെയധികം വ്യത്യസ്തത കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എഴുത്തുകാരെ അറിഞ്ഞിരിക്കുന്നതോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ജസ്റ്റ് ആ പേജ് ഒന്ന് മറിച്ചു നോക്കുക, ആരാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മറിച്ചു നോക്കുക. ആ മറിച്ചു നോക്കുന്നത് നമുക്ക് അവരാരാണെന്നും അല്ലെങ്കിൽ അവർ എങ്ങനെ ചിലർ പല യാത്രയൊക്കെ ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇത്തരം നോവലുകൾ കാര്യങ്ങൾ എഴുതുന്നത്. ചിലർക്ക് കൂടിയ ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളായിരിക്കും ഇങ്ങനെ ഒറ്റ എഴുത്തിരുന്ന് ഇങ്ങനെ എഴുതുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാസ്തേത് എന്ന് പറഞ്ഞൊരു നോവലായിരുന്നു അത്. അത് ഭയങ്കര ഹൊററായിട്ടുള്ളൊരു നോവലാണ്. ആ നോവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈജിപ്റ്റ് മമ്മികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നോവലായിരുന്നു ബാസ്തേത് എന്ന് പറയുന്നത്. അവിടെ കൂടുതലും പൂച്ചകളെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഈജിപ്ഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയായിരുന്നു അത്. അത് അതുകൊണ്ട് തന്നെ പൂച്ചപ്രേതം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ബാസ്തേത്തിനെ നമുക്ക് പറയാം. അത് എഴുതിയിരിക്കുന്ന വലിയ പ്രസിദ്ധനായിട്ടുള്ളൊരു നോവലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പേരും ഈ പറഞ്ഞതുപോലെ ഞാനും മറന്നു പോയിട്ടുണ്ട്. ഷെഫീഖ് അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. അത് കൂടുതൽ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മളിരുന്ന് വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഭയവും കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നോവലാണ് അതെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വളരെ കുറേ നാളുകൾ കൂടി ഇരുന്ന് വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻ തോന്നിയ ഒരു നോവലാണ് അതെന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700091. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാന്റിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവവുമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when you issue unique to India. I think more and more countries today face that, which is how do you engage all the important players in the world.
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കുകിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
4: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി എം ലിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെന്റിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹമാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെൽ അവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി UAE അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദ, അൽജൌ, തായിസ്, പടിഞ്ഞാറൻ തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡോൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ എല്ലാവരും ആലോചിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്, അത് നിങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാന്നൊക്കെ. ദാണ്ട അടുത്ത പാസഞ്ചർ ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. കേൾക്കുന്നുണ്ടോ സുമയ?
0: കേൾക്കാമോ?
1: കേൾക്കാം, കേൾക്കാം.
0: ആ, പറഞ്ഞോളൂ.
1: വായന എന്നുള്ളത് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ.
0: ഇപ്പൊ
1: ലാസ്റ്റ് വായിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നുള്ള നിമ്ന വിജയന്റെ.
0: നിമ്ന വിജയ്?
1: ഏകദേശം രണ്ടു മൂന്ന് പേപ്പർ കൂടെ ബാലൻസ് ഉള്ളു, ബാക്കി വായിച്ചു തീർന്നു. വായിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായം.
0: നിമ്ന വിജയുടെ കൂടുതലും എനിക്ക് തോന്നുന്നു, എനിക്ക് കഴിഞ്ഞ വർഷം ഒക്കെ കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്നത്. അപ്പം നിമ്ന വിജയുടെ ഇതുവരെ വായിച്ചതിൽ നിന്ന് അവരുടെ ഒരു വായനാശൈലി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം, പക്ഷെ അത് നിങ്ങളിൽ നിന്ന് വായിച്ച്
1: എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ അവരുടെ രണ്ട് പുസ്തകമാണ് വായിച്ചത്. അതിന് മുന്നേ ഫസ്റ്റ് എഡിഷൻ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടും, ഇപ്പോഴത്തെ സെക്കൻഡ് എഡിഷൻ എന്നോടും. അത് ഏത് ജീവിത സാഹചര്യത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ഒറ്റയ്ക്ക് തരണം ചെയ്ത് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആർജവമാണ് ഞാൻ അതിൽ കാണുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ പോയി താമസിക്കുന്ന പെൺകുട്ടി, അവിടെ അവർക്ക് കിട്ടുന്ന സൗഹൃദമാകട്ടെ പ്രണയമാകട്ടെ അതിലൊക്കെ ഫാൾട്ട് വരുന്നെങ്കിലും വൈകുന്നേരം ഇതെല്ലാം മറന്ന് സ്വന്തം കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പോട്ടെ അതിനൊരു ഇതില്ല എന്നുള്ള ആ ഒരു മൈൻഡ് ആർജിക്കുക എന്നുള്ളത് വലിയൊരു കരുത്താണ്. അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശവുമാണ് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എഴുത്തുകാരി ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ആ സന്ദേശത്തിലൂടെ ജനങ്ങളെ കുറെ കൂടി ബോധവാന്മാരാക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുന്നു. അപ്പൊ ആ ഒരു രീതിയാണ് ആ എഴുത്തുകാരിയുടേതായിട്ട് എനിക്ക് ഏറെ തോന്നിയിട്ടുള്ളത്,
0: ഫീൽ ചെയ്യുന്നത്. ഇതേപോലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ജോണർ ഏതാ? ഏത് തരത്തിലുള്ള ജോണർ വായിക്കാനാ ഇഷ്ടം?
1: ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ഹൊറർ വായിക്കാറുണ്ട്, ചരിത്രം വായിക്കാറുണ്ട്, അങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട്. ഒരു ഇടക്കാലം കൊണ്ട്, കുറെ കാലം കൊണ്ട് ഒരു ഡിലേ ആയിരുന്നു വായന. അതിനൊക്കെ ഒരു സമയം, കാരണം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് ഇങ്ങനെ പോകുമല്ലോ. പിന്നിപ്പോ സമയം കണ്ടെത്താൻ ഞാൻ തന്നെ ശ്രമിച്ച് വീണ്ടും ആ വായനയിലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം മിക്ക ദിവസങ്ങളിലും വായിക്കാനൊരു സമയം കണ്ടെത്താറുണ്ട്.
0: ഓക്കെ. അപ്പം ഈ വായനാശീലം എനിക്ക് തോന്നുന്നു കൂടുതലധികം നമ്മുടെ ആളുകളിൽ, വായനാശീലമുള്ള ആളുകളിൽ ഈ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്.
1: ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇപ്പൊ എനിക്ക് എന്തൊരു മകനുണ്ട്, മോള് നന്നായിട്ട് വായിക്കും. മോന് വായനാശീലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല.
0: ഇല്ല,
1: ഇല്ല. ഞാൻ എന്റെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു. അതാണ് ആ സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് ചേർന്ന് തന്നെ ഒരു വായനശാലയുണ്ട്. കേസെന്നൊന്നും പറഞ്ഞിട്ട് അഴിയിക്കലാണ് ഒരു വായനശാലയുണ്ട്. അപ്പൊ അവിടെ അന്ന് നമ്മുടെ വീടുകളിലൊന്നും അന്ന് ബാലരമ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ പോയിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്. അങ്ങനെയാണ് ഈ പുസ്തകത്തോട് ചെറിയൊരു താല്പര്യം തോന്നുന്നത്, വായിച്ചു തുടങ്ങുന്നത്. പിന്നെ അന്ന് എന്റെ യു പി പഠിപ്പിച്ച ടീച്ചറിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് എനിക്കറിയില്ല, എങ്കിലും രത്നമ്മ ടീച്ചറ് എനിക്കൊരു ഗാന്ധിജിയുടെ എന്റെ സന്ദേശം എന്ന പുസ്തകം എന്നിട്ട് പറഞ്ഞ് ഇത് വായിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു. അന്ന് എനിക്ക് അത്ര വലിയ അർത്ഥങ്ങൾ മനസ്സിലാ വായിച്ചത്. അതായിരുന്നു എന്റെ ഒരു പക്ഷെ തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു.
0: ഓക്കെ.
1: പിന്നെ അങ്ങോട്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പിന്നെ സ്കൂളുകളിലായാലും കോളേജിലൊക്കെ ആണെങ്കിലും ലൈബ്രറി, അതൊരു ഇത്ര സമയം കിട്ടിയാലും ലൈബ്രറി പോകണം, വായിക്കണം. അതിൽ നിന്നപ്പോ ഒരുപാട് എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിനൊക്കെ എനിക്ക് വളരെ സഹായമായതും ഈ വായനയിൽ നിന്ന് കിട്ടിയ അറിവുകൾ തന്നെയാണ്.
0: തന്നെയാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ വായന എന്ന് പറയുന്നത് തന്നെ, നന്ദി ചേച്ചി, വളരെയധികം നന്ദി. വായനയെന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു ഡിസ്ട്രാക്ഷനാണ്. കാര്യം ഇപ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളായാൽ പോലും, ഈ പറയുന്ന ഞാനായാൽ പോലും, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാലേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് നമുക്ക് ഡിസ്ട്രാക്ഷന് സംഭവിക്കുകയില്ല. അപ്പം ഈ വായനയെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം കഴിയും തോറും അവരുടെ ബ്രെയിനിലെ അറിവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വായിക്കുന്തോറും അവർക്ക് അറിവ് കൂടത്തേ ഉള്ളൂ. അതിപ്പോ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും വായിക്കുന്നവരാണെങ്കിൽ അത്രത്തോളം അറിവ് അവർക്ക് കൂടത്തേ ഉള്ളൂ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
2: വായിച്ച വളരും, വായിച്ചില്ലേ
0: വളയും. അത് തന്നെ
2: നമ്മളെ, ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിലെന്ന് പറയുമ്പോ നമ്മളെ വായനശാലകളില്ല. ഒരു വായനശാലയുണ്ട് നമ്മുടെ ലാലാജി എനിക്ക്, അവിടൊന്നും ഞങ്ങൾ പോകത്തില്ല. പിന്നെ അന്നെന്ന് പറയുന്ന ഈ ബാലരമയൊക്കെ ഈ പത്രക്കാര് അവരാണല്ലോ അന്ന് വിഷയം. അവര് ഈ വിറ്റിട്ട് വരുമ്പോ ഓരോരുത്തർ ഓരോ വീടുകളിൽ കൊടുത്തിട്ട് വരുമ്പോ അതിനകത്തൊക്കെ അധികം വരുവാണെങ്കിൽ പത്രക്കാരെ കാണുമ്പോ ചെന്ന് ചോദിക്കും. അവര് അധികം ഉണ്ടെങ്കിൽ എടുത്തു തരും. പിന്നെ ഏതെങ്കിലും കൂട്ടുകാരുടെ ഒക്കെ വീട്ടിൽ പോകുമ്പം ഈ ബാലരമയൊക്കെ കിടക്കുന്ന കാണുമ്പോ മോളെ ഞങ്ങളൊക്കെ എടുത്ത് വായിക്കും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അറിവാ. പിന്നെ ഞങ്ങള് പത്രം കണ്ടാല എവിടെ കണ്ടാലും വായിക്കും. പിന്നെ ഞാൻ രാമായണവും ഭാഗവതവും വായിക്കും. ചിലാണ്ട് വായന അല്ലാതെയൊക്കെ വായിക്കുന്നിടത്ത് പോയിരുന്ന് വായിക്കും. പിന്നെ വൃത്തിയ മാസത്തിൽ ഇരുന്ന് എല്ലാ ദിവസവും വായിക്കും. രാമായണ മാസത്തിൽ ഇരുന്ന് മുപ്പത് ദിവസം അങ്ങനെ വായിക്കും. ഇപ്പോഴും എനിക്ക് വായന എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഒരു തുണ്ട് പേപ്പർ കിടന്നാലും, പിന്നെ മംഗളം മനോരമ ഇങ്ങനെയൊക്കെ കിട്ടുന്നതെല്ലാം വായിക്കും. പിന്നെ ചില മിക്കവാറും ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇപ്പൊ ഞാൻ കൊറേ നാളുകൊണ്ട് തന്നെ എനിക്ക് ഡയറിയുണ്ട്, ഡയറിക്കകത്ത്
0: എഴുതിയുണ്ട്.
2: അങ്ങനെ ഞാൻ ഇരുന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും.
0: അതെ, ഒരു ബുക്ക് ജേണൽ ഉണ്ടാക്കാനായിട്ടും നമുക്ക് ഇത് ഈ പറയുന്നതിലോട്ട് വായന നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ബുക്ക് ജേണൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസം നടന്ന കാര്യം, അല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ എന്താണ്, അല്ലെങ്കിൽ ഈ മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ജേണൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് ഈ വായന നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. ഹലോ,
3: നന്ദു ആണ്.
0: പറഞ്ഞോളൂ നന്ദു.
3: ഞാനിപ്പോഴും സ്കൂൾ ലൈബ്രറിന്നൊക്കെ പുസ്തകം എടുക്കും. എന്റെ ഇപ്പൊ ഒമ്പതാമത്തെ പുസ്തകമാണ്.
0: ഒൻപതാമത്തെ പുസ്തകമാണ്. ഏത് പുസ്തകമാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്?
3: യു എ ഖാദറിന്റെ അനുഭവ ഓർമ്മ യാത്ര എന്ന് പറയുന്ന യാത്രാ വിവരണം.
0: അപ്പം എന്താണ് ആ പുസ്തകത്തിൽ, എന്താണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഫാക്ടർ, എന്താണ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ അതെന്താണ് തോന്നുന്നത്, എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ?
3: യു എ ഖാദറിന്റെ ഈ പുസ്തകം ഒരു ഏകാന്തതയുടെയും കുറ്റപ്പെടലിന്റെയും ഒരു
0: യാത്രയാണ്.
3: ഒരു സ്വയമായിട്ടുള്ളൊരു അനുഭവം ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. സഞ്ചാരം നമുക്ക് വെറും ഒരു വിനോദം മാത്രമല്ല, അത് വലിയൊരു അറിവിന്റെയും പല പല കാരണങ്ങളിലേക്ക് അത് നയിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ പുസ്തകം.
0: അപ്പോ അപ്പോ എന്താണ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മളുടെ ആ ഒരു വായനക്കാർക്ക് കൂടുതൽ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത് നിന്ന്?
3: യാത്ര ഒരു അനുഭവവും ഓർമ്മയും, അത് നമ്മള് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും യാത്ര സഹായിക്കും എന്നുള്ള കാര്യം.
0: അതെ, നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പല ആളുകളുടെയും കൾച്ചർ പല രീതിയിലാണ് അല്ലേ. അപ്പം ഓക്കെ, യാത്ര എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ അങ്ങനെയാണ്. നമുക്ക് ഓരോ സ്ഥലത്ത് ചെന്ന് അവരുമായിട്ട് സഹകരിക്കുമ്പോഴേ നമുക്ക് അവരുടെ ആ ഒരു കൾച്ചർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഒമ്പതാമത്തെ പുസ്തകമാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം ആരുടെയാ?
3: എനിക്ക് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഓട്ടന്തുള്ളതിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ അത് മറന്നു. അഞ്ചാം ക്ലാസ്സിൽ വായിച്ചതാണ്
0: ആ
3: പുസ്തകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണപ്പോ?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ ഒരു സാറുണ്ട്. ആ സാറാണ് ഇപ്പോഴും പുസ്തകങ്ങളൊക്കെ എഴുതും. ആ സാറിനാണ് എനിക്ക് ഇഷ്ടം.
0: പേരെന്താ സാറിന്റെ?
3: ജയലാൽ സാർ എന്നാണ് സാറിന്റെ പേര്.
0: ജയലാൽ സാർ. അപ്പൊ ജയലാൽ സാർ ഒരു എഴുത്തുകാരനാണ് അല്ലെ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: ബോയ്സില്.
0: കരുനാഗപ്പള്ളി ബോയ്സില്. ഓക്കെ, താങ്ക് യു നന്ദു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കൂടുതൽ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക കേട്ടോ, ഇതേപോലെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാകും. ഇപ്പൊ കൂടുതൽ നമുക്ക് സമയങ്ങൾ പുസ്തകത്തിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിവ് അതിനകത്ത് നിന്നുണ്ടാകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു. അപ്പോൾ നന്ദു പറഞ്ഞത് കേട്ടില്ലേ, അതായത് നന്ദുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് പറയുന്നതും സ്കൂളിലെ ഒരു ടീച്ചർ തന്നെയാണ് കേട്ടോ, ജയലാൽ സാറാണ്. സാറിന് അഭിമാനിക്കാം, സാറിൻ്റെ എഴുത്തുകളൊക്കെ നമ്മുടെ കുട്ടികൾ വായിക്കുന്നുണ്ട്, സാറിൻ്റെ കുട്ടികൾ വായിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സാറിനും അഭിമാനിക്കാം ആ ഒരു കാര്യത്തിൽ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
4: വായന ഏറ്റവും നല്ലതാണ്. വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. സമൂഹം, ചുറ്റുപാട്, ഇതെല്ലാം നമുക്ക് വായനയിലൂടെ കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ, ഞാനൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ മലയാളാക്ഷരം വായിച്ചു പഠിച്ച വായനയിലൂടെ, അതായത് എന്റെ വീടിന്റെ അപ്പുറത്ത് രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, അവർക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ അവര് ഈ മംഗളം, മനോരമ ഒക്കെ വാങ്ങിച്ചിട്ട് എന്റെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ, അതായത് എനിക്ക് പഠിത്തത്തിലെ ചില സമയങ്ങളിൽ സമയം വരുന്ന സമയത്ത് എന്നോട് പറയും, മോളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച, ചേച്ചിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ മോളെ ഒന്ന് വായിച്ചതാന്ന് പറയും. അങ്ങനെ ഞാൻ അവർക്ക് സുധാകര മംഗളോദയ സാറിന്റെയും മാത്യു മുറ്റസാറിന്റെയും ഒക്കെ നല്ല നല്ല കഥകൾ ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ ആഴ്ച ഇവര് വാങ്ങിക്കുമ്പോ എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത്. അങ്ങനെ വായിച്ച് വായിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. ശരിക്കും മലയാളം വായിക്കാൻ പഠിച്ച അതിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് മലയാളം വായിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് മീഡിയം അല്ലേ, ഭൂരിപക്ഷം പിള്ളേർ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന, മലയാളം വായിക്കാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് മലയാളം നോവലുകൾ, അതായത് നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അക്ഷരാഭ്യാസം, അതിൽ നമുക്ക് പാടുള്ള വാക്കുകളുണ്ടല്ലോ, അതെല്ലാം അതിൽ നമുക്ക് കിട്ടും. നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും, നമ്മൾ നോവല് വായിച്ചു കഴിഞ്ഞാൽ സുധാകര മംഗളോദയ സാറിന്റെയും ഈ മാത്യു മുറ്റസാറിന്റെ ഒക്കെ കഥകൾ വായിച്ചതൊക്കെ സിനിമയായിട്ടുണ്ട്, സീരിയലായിട്ടുണ്ട്, അതൊക്കെ ശരിക്കും ജീവിത അനുഭവങ്ങളാണ്. ഓരോ സമൂഹത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് നോവലായിട്ട് എഴുതപ്പെടുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ സുധാകര മംഗളോദയ സാറിനെയും മാത്യു മുറ്റസാറിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നോവലുകൾ ഒരുപാട് വായിക്കാറുണ്ട്, പത്രം വായിക്കാറുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വായന എപ്പോഴും നല്ലതാണ്, എല്ലാരും വായിക്കുക.
0: ഓക്കെ ഓക്കെ, താങ്ക് യു. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ഒന്ന് രണ്ട് കഥകളോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് നോവലുകൾ ഇവരുടെ വായിച്ചു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തികച്ചും നമ്മൾ ആ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ പോകും. എന്താണ് നമുക്ക് അടുത്ത വെച്ചേക്കുന്നതെന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പോകാം, അല്ലെങ്കിൽ അടുത്ത പുസ്തകം ഇവർ ഏതായിരിക്കും എഴുതുന്നത്, ഏത് ടൈപ്പ് ജോണറിലായിരിക്കും ഇവർ എഴുതുന്നത് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ടാവും. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: ഹലോ.
0: ഹലോ.
5: എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ആരാണ് ഈ വിളിക്കുന്നത്? ആരാ? ഇഷാൻ സുധി. ആ റേഡിയോ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാവോ. മാറിയോ?
5: ഹലോ,
0: മാറിയോ? ആ, ഇനി പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇഷാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്?
5: കായംകുളം കൊച്ചുണ്ണിയുടെ പുസ്തകമാണ്.
0: കായംകുളം കൊച്ചുണ്ണിയുടെ പുസ്തകമാണ്. കായംകുളം കൊച്ചുണ്ണിയുടെ പുസ്തകം ആരാ എഴുതിയത്? സ്വപ്ന. ആ, പറഞ്ഞോളൂ. സ്വപ്നായൻ. ആ ഓക്കെ. അപ്പം എന്താണ് കായംകുളം കൊച്ചുണ്ണിയുടെ പുസ്തകത്തിനകത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്?
5: ഒന്നാം ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.
0: ആ അപ്പം എന്താണ് കായംകുളം കൊച്ചുണ്ണിയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്താണ്? പറഞ്ഞോളൂ.
5: കായംകുളം കൊച്ചുണ്ണി നല്ലവനായ കായംകുളം കൊച്ചുണ്ണി കള്ളനായ കഥയാണത്.
0: നല്ലവനായ കായംകുളം കൊച്ചുണ്ണി കള്ളനായ. കായംകുളം കൊച്ചുണ്ണിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണണം കേട്ടോ. അപ്പം ഈ കഥയ്ക്കകത്ത് നിന്ന് എന്ത് മനസ്സിലായി?
5: കഥ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
0: കഥ ഇതുവരെ കഴിഞ്ഞു, എവിടെ വരെ വായിച്ചു?
5: എട്ട് വരെ
0: വായിച്ചു. ഭാഗം എട്ട് വരെ വായിച്ചു. അപ്പൊ ഭാഗം എട്ട് എവിടെ എത്തി നിൽക്കുന്നത്? ഭാഗം എട്ട്
5: എട്ട് അവസാനിച്ച് നിർത്തി.
0: അപ്പം ഭാഗം എട്ടിൽ എന്തുവാ പറയുന്ന കഥയില്?
5: എനിക്കിതുവരെ വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല.
0: അതെന്താ?
5: ഞാൻ കഥ റിപ്പീറ്റ് വായിച്ചാലും എനിക്ക് മനസ്സിലാവും.
0: ഓ, ഒന്നുകൂടി വായിക്കണം അല്ലേ? അപ്പം അത് ഈ ആദ്യം തന്നെ എന്താണ് മനസ്സിലാക്കാന് ബുദ്ധിമുട്ട്? ആ അക്ഷരം, അതിന്റെ വാക്കുകളുടെ ഒരു കട്ടി അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണോ? ഓ, അപ്പം ഒന്നും കൂടി വായിക്കുക കേട്ടോ. അപ്പം നല്ലവനായ കായംകുളം കൊച്ചുണ്ണി എങ്ങനെ കള്ളനായി? ആരാണ് കായംകുളം കൊച്ചുണ്ണിയെ കള്ളനാക്കിയത്? കായംകുളം കൊച്ചുണ്ണി കള്ളനായി കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ടേക്ക് പോകാനായിട്ട് നല്ലവരായ ആളുകളെ സഹായിക്കാനായിട്ട് കായംകുളം കൊച്ചുണ്ണിയെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ, അതാരായിരുന്നു? പിന്നെ കായംകുളം കൊച്ചുണ്ണി ഗുരുതുല്യനായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതാരായിരുന്നു? കായംകുളം കൊച്ചുണ്ണിക്ക് എന്തൊക്കെ അഭ്യാസമുറകൾ അറിയാം, അതൊക്കെ അറിഞ്ഞിട്ട് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് അത് ഒന്ന് ഇരുത്തി തന്നെ വായിച്ചോളൂ. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത് നമ്മളുടെ ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു നാട്ടില്, പ്രത്യേകിച്ച് നമ്മുടെ ഓണാട്ടുകരയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് കായംകുളം കൊച്ചുണ്ണി കേട്ടോ. കായംകുളം കൊച്ചുണ്ണി മാത്രമല്ല, കായംകുളം കൊച്ചുണ്ണിയെ ചുറ്റിപ്പറ്റി ഒരുപാട് വ്യക്തികളുണ്ട്, അവരെ എല്ലാരെയും അറിയട്ടെ. ഓക്കെ, അപ്പൊ ആ പുസ്തകം ഒന്നും കൂടെ ഒന്ന് വായിച്ചോളൂ ഇഷാന്. ഓക്കെ, താങ്ക് യു,
5: താങ്ക് യു.
0: ഓക്കെ, അപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ കഥകൾ പറഞ്ഞു കൊടുക്കുക. കൊച്ചുകുട്ടികൾക്ക് ആ ഒരു കഥകളോട് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഹിസ്റ്ററിയോട് പ്രാധാന്യം തോന്നി, നമ്മളുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളോട് പ്രാധാന്യം തോന്നിയിട്ട് അതിനെ സ്നേഹിക്കുകയും അതിനെ വായിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ നമ്മളെപ്പോഴും കംപ്ലയിൻസ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, അവരെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പോംവഴിയാണ് നമ്മളുടെ ബാലരമ, ബാലഭൂമി, കളിക്കുടുക്ക പോലെ തുടങ്ങിയ കുറച്ചധികം കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് കഥകളോട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ബുക്സ് വായിച്ചു കൊടുത്ത് അവരെ ആ ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അവരെ അറിവും വർദ്ധിക്കും, അവർക്ക് നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അവർക്ക് കൂടുതൽ അവർ നമ്മൾ പറയത്തില്ലേ, നമുക്ക് കുറച്ച് സൈലന്റ് നേച്ചർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന്, അവർ ബുക്ക് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈലന്റ് ആയിട്ടിരുന്നോളും. അപ്പം ഇതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. വളരെയധികം കൂടുതൽ റെസ്പോൺസുകൾ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാര്യം ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്നറിയുന്നതിലും വളരെയധികം സന്തോഷം. കൂടുതൽ കൂടുതൽ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തി കഥ വായിക്കുന്നതിനോടൊപ്പം എഴുത്തുകാരാരാണെന്നും അവരുടെ എഴുത്ത് ശൈലി എന്താണെന്നും നമ്മളുടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്താണെന്ന് നിങ്ങളെ സ്വാധീനിച്ച ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. പറയേണ്ട നമ്പർ 954-7009-912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടോ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ദ ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആനി ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന എഴുത്തുകാരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഹിറ്റ്ലറുടെ കഥ അറിയാവുന്നവർക്ക് ഒരിക്കലും ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഹിറ്റ്ലറിൻ്റെ ഒരു ക്രൂരതകളും ജർമ്മൻ റെവല്യൂഷനിൽ നടന്ന സെക്കൻഡ് വേൾഡ് വാറിൽ നടന്ന എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത്. 13-14 വയസ്സിനപ്പുറം ജീവിക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു എഴുത്തുകാരി, ചെറിയൊരു എഴുത്തുകാരി, തൻ്റെ ഡയറിയിലൂടെ ഹിറ്റ്ലറുടെ ക്രൂരതകൾ മുഴുവനും നമ്മളുടെ നാട്ടിൽ പുറത്തേക്ക് നമ്മൾ ആളുകൾ അറിയിച്ചത് ആ ഒരു ഡയറി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു കാര്യം ഉണ്ട്. പിന്നെ അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അതിൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. പിന്നെ അതിനുശേഷം അതിൽ ഒരുപാട് ഗവേഷണങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ആ കാലത്ത് തന്നെ എഴുതിയതായിരുന്നോ അതോ ആരെങ്കിലും എഴുതി ചേർക്കപ്പെട്ടതായിരുന്നോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം സ്വാതി. സ്വാതി
0: സ്വാതി അല്ല, സുമയാണ്.
1: ഓ, സുമയാണോ? സോറി, സുമയ. പിന്നെ വായനയാണ് നമ്മുടെ വിഷയം, നല്ല കാര്യം. പക്ഷേ പുതുതലമുറ വായനയിലേക്ക് എത്ര കണ്ട് അടുക്കുന്നു എന്നത് വളരെ പ്രസക്തമായി ചിന്തിക്കുന്ന ഒരു കേസാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് പുതിയ ആപ്പുകൾ, പുതിയ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നമ്മളെക്കാൾ ഒരു പലതും അവർ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളെയൊക്കെ പാചകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ ഈ വേണ്ടത്ര ലൈബ്രറികൾ ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിംഫണി എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്. അവിടെ വലിയ പുസ്തകശേഖരണങ്ങളൊന്നുമില്ല, നമുക്ക് ആനുകാലികളെല്ലാം കിട്ടും. അപ്പൊ എല്ലാ പത്രങ്ങളും വായിക്കണം അവിടെ പോകണം. നമ്മളെ കൊണ്ടൊന്നും പത്രം പേശി വായിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ളതൊന്നുമില്ല. നമ്മൾ അവിടെ ചെന്ന് പൂമ്പാറ്റ, മനോരമ, പിന്നെ നമ്മുടെ മംഗളം, മനോരമ, ആഴ്ചപ്പൽപ്പ്, മറ്റ് കേരള ശബ്ദം, അങ്ങനെ തുടങ്ങി എല്ലാ ആനുകാലികങ്ങളും അവിടെ കിട്ടുമായിരുന്നു. അന്നും എനിക്ക് നല്ല ഓർമ്മയാണ്. ഒരു ഷെഡടിച്ച് ഒരു ഒരു ചെറിയ ഒരു ഷെഡ്, അവിടെ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് നമ്മള് വായിക്കുന്ന ഒരു നല്ലൊരു അനുഭവം. അപ്പൊ അതുകൊണ്ട് ഇന്ന് പിന്നെ വേറെ രണ്ട് ഒരുപാട് എഴുത്തുകാർക്കും വരാനൊരു സാധ്യതയുണ്ടാകും. ഇന്നത്തെ നിന്ന് നമുക്ക് ഒരുപാട് ഡിജിറ്റൽ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ എഴുത്തുകളെ, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് കുറച്ചു പേരിലെങ്കിലും എത്തിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ ലൈബ്രറികളൊക്കെ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം. ഞാൻ പിന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളില് ഞാൻ ഒരു ദിവസം ഒരു അര മണിക്കൂർ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ വായിക്കാൻ വേണ്ടി ലൈബ്രറിയൊക്കെ തുറന്നു കൊടുത്തു. പിന്നെ പെട്ടെന്നൊന്നും വലുതായിട്ടൊന്നും നടന്നിട്ടില്ലെന്നേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും അത്ര താല്പര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടായില്ല, അങ്ങനെയൊക്കെ പോയി. അപ്പൊ എന്ത് തന്നെ ആയാലും വായന ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് നല്ലൊരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ, പക്ഷേ ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയും വായനയിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരുപാട് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളൊന്നും മനുഷ്യന് നന്നാകാനൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും വായനയിലൂടെ നല്ലൊരു
0: അപ്പോ വായനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ. കാര്യം കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയങ്ങളായിക്കോട്ടെ, കാര്യം പിന്നീട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകും. അതാണ് നമുക്ക് വായന തരുന്നൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വായിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ഓരോ ദിവസവും ചിലപ്പോൾ മാറ്റി വെച്ചിരിക്കും. അത് അങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആൻ ഫ്രാങ്കിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ആൻ ഫ്രാങ്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആൻ ഫ്രാങ്കിൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ ആൻ ഫ്രാങ്ക് തന്നെ ജീവിതങ്ങൾ എഴുതി വെച്ച ആ ഒരു ഡയറി അവർ അഭിസംബോധന ചെയ്തത് കിറ്റി എന്ന് വിളിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നീട് പിൽക്കാലത്ത് ആൻ ഫ്രാങ്കിൻ്റെ ജീവിതം അത് പുറം ലോകത്തെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ആയിരുന്നു. കാര്യം ജർമ്മൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ടാണ് 13-ാമത്തെ വയസ്സിൽ ആൻ ഫ്രാങ്ക് മരണപ്പെടുന്നത്. ആ രണ്ട് മക്കളും മരണപ്പെടുന്നത്, രണ്ട് പെൺകുട്ടികളും മരണപ്പെടുന്നത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ടാണ്. പിന്നീട് ആ ഒരു ഡയറി അച്ഛനായ ഓട്ടോ ഫ്രാങ്കിന്റെ കയ്യിൽ കിട്ടുകയും അദ്ദേഹമാണ് പിന്നീട് ഈ ഒരു ഡയറി ലോകത്തെ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഹിറ്റ്ലറുടെ അന്നത്തെ ആ ഒരു ഭരണവും പിന്നെ അവർ ഒളിച്ച് താമസിച്ച ആംസ്റ്റർഡാമിലെ ഇടങ്ങളും കാര്യങ്ങളും ഒക്കെ പുറലോകം അറിയുന്നത് ഈ ഒരു ഡയറിയിൽ കൂടെയാണ്. അങ്ങനെ ലോകത്തിനെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ പ്രസിദ്ധമായ എഴുത്തുകളിൽ ഒന്നായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വെറും 13 വയസ്സായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ പ്രായമെന്ന് പറയുന്നത്. ആ 13 വയസ്സിലും അവർ നടത്തിയ ആ ഒരു ജേണൽ എന്ന് പറയുന്നത് വളരെയധികം ഐതിഹാസികമായിട്ടുള്ള വളരെയധികം ഭയങ്കര നമ്മൾ സ്കേറി എന്ന് പറയും, കാര്യം അധികം പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. കാര്യം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമ്മൾ 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് തിരിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാര്യം ഗ്യാസ് സിലിണ്ടറിൽ അത്രയും സിലിണ്ടർ പോലുള്ള ആ ഒരു ആകൃതിയിലുള്ള കാര്യങ്ങളിലും മനുഷ്യരെ കുത്തിക്കയറ്റി അതിൽ ഗ്യാസ് കടത്തിവിട്ട് കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കടത്തിവിട്ടിട്ടായിരുന്നു മനുഷ്യരെ അന്ന് ജൂതരെ അന്ന് ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അത്രയും വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ നടത്തിയ നിയമയുദ്ധങ്ങളും ഒക്കെ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത്തരം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചരിത്ര ലിപികൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ചരിത്ര ലിപികളുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. അത് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ മോളെ.
0: നമസ്കാരം.
2: വായനാശീലം വീട്ടമ്മയ്ക്കായാലും ഇവിടെ എന്ത് ജോലി ചെയ്യുന്നവർക്കായാലും വായിക്കാൻ നല്ല ഒരു പുസ്തകമാണ്. അറിവുകളും നമുക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും എല്ലാം കഴിയുന്ന ഒരു ഭാഗമാണ് വായനാശീലം.
0: അപ്പം
2: ഞാനാണെങ്കിൽ പിന്നെ അങ്ങനെ നേരത്തെയൊക്കെ തന്നെ ബാലരമ വായിക്കുമായിരുന്നു കുട്ടൂസിന്റെ ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് മനോരമ മംഗളം ഇത് രണ്ടുമായിരുന്നു, മൂന്നുമായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ
2: അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കൊറേ നാളുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോളെ അതിനകത്ത് സുനിൽ പി ദാമ്പറ്റന്റെ ഒരു രാത്രി 12 മണിക്ക് ശേഷം എന്ന് നോക്കുന്ന ഒരു കഥയുണ്ട്. അതാണെങ്കിൽ നമുക്ക് അത് വായിക്കാൻ നമ്മൾ തുടങ്ങുമ്പോ അതിനകത്ത് നമ്മള് വായനയിലൂടെ മാത്രം ഇങ്ങനെ അങ്ങ് പോകുമ്പോ നമ്മുടെ മനസ്സിനെ അങ്ങ് ത്രില്ല്, ഇത് എന്താവും എന്താവും എന്നുള്ള ഓരോ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിനകത്ത് അങ്ങ് പതി. അപ്പൊ പിന്നെ നമുക്ക് വേറൊന്നും ഒരു ലോകവും നമുക്ക് മനസ്സിൽ വരത്തില്ല, ആ വായനയിലൂടെ മാത്രം. പിന്നെ അതുപോലെ തന്നെ പ്രവാസം, എ മുകുന്ദന്റെ അദ്ദേഹമാണെങ്കിൽ പ്രവാസത്തെ കുറിച്ച് എഴുതിയേക്കുന്ന വായിക്കുമ്പോ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും സങ്കടമാണ് നമുക്ക് കൂടുതലും വന്നു നിൽക്കുന്നത്. ഓരോ പ്രവാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ വേദനകള് നമ്മൾ വീട്ടിലിരിക്കുന്നവരൊന്നും ഇത് അറിയുന്നില്ല. ഈ പുസ്തകം വായിക്കുന്നവർക്ക് അത് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
0: അതെ അതെ.
2: അതുപോലെ തന്നെ കളിക്കൂട്ടുകാരിയായ ഖദീജ, ഖദീജ എന്ന നസീബത്ത് എഴുതിയ ആ കഥ വായിച്ചപ്പോ നമ്മുടെ ഹൃദയം വേദനിക്കുകയാണ്. ഒരുപാട് വേദന, ലാസ്റ്റ് വരെ അത് വേദനയാ നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലെന്ന മോഹനന്റെ പുസ്തകം അത് തന്നെ, അതെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് മോളെ. പിന്നെ പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഫസ്റ്റും സെക്കൻഡും വായിച്ചു. നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് അതിനകത്ത് നമ്മളങ്ങ് ലയിച്ചിരിക്കും.
0: നമുക്ക്
2: വേറെ ആ ചിന്തകള് നമ്മളെ മറ്റെല്ലാ ചിന്തകളും നമ്മൾ അതങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് ഈ പുസ്തകത്തിനകത്ത് അത് എവിടെ ആയി. അതുപോലെ തന്നെ മെർക്കുറി ഐലൻഡ്, അയ്യോ അതും വായിച്ചപ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്തോ വായിച്ചപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോരോ ഭാഗങ്ങൾ കടലിനകത്തുള്ളതും അവരപ്പുറം പോകുന്നതും അത് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കര ത്രില്ലാ മോളെ.
0: അതെ അതെ അതെ. അപ്പം എത്രയെത്ര ബുക്സിന്റെ കളക്ഷൻ ആണ് വായിച്ചിട്ടുള്ളത് അല്ലേ? ഒരുപാട് വളരെയധികം സന്തോഷം. കാര്യം നമുക്ക് ഇത്രയധികം വായനക്കാർ നമ്മളുടെ ചുറ്റുമുണ്ടെന്ന് അറിയുന്നതില് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസവും ഇപ്പം ചില ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം എടുക്കുമ്പോഴാണ് വായനയെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വ്യത്യസ്ത തരമായിട്ടുള്ള രീതിയിൽ നമ്മൾ വായന കണ്ടെത്തുക, ആ ഒരു ജോണർ നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ ആരും കണക്കാക്കണ്ട. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

അങ്ങനെ അങ്ങനെ അങ്ങനെ പുസ്തകങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് കഥകളും നോവലും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ആർ രാജശ്രീയുടെ ആത്രേയം എന്ന് പറയുന്ന പുസ്തകം വയലാർ അവാർഡിന് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആത്രേയം എന്ന് പറയുന്നത് വളരെ വിശദീകരണമായിട്ടുള്ളൊരു സാധാരണ സംഭവ കഥ പോലെ വായിച്ചു തീർക്കാവുന്ന ഒരു നോവലല്ല കേട്ടോ ആർ രാജശ്രീയുടെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. ദുരൂഹതയും മനുഷ്യന്റെ ആന്തരിക ലോകവും ചേർന്നതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. കഥയുടെ പ്രധാന ആകർഷണം ആത്രേയം എന്ന ഇടമാണ്. അത് വെറുമൊരു സ്ഥലമല്ല എന്നതിലുപരി മനുഷ്യന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. ഇതിലേക്ക് നിറമിത്രൻ എന്ന കഥാപാത്രം എത്തുന്നതോടെ കഥ കൂടുതൽ സങ്കീർണമാകുന്നുണ്ട്. നിറമിത്രന്റെ അനുഭവങ്ങളിലൂടെയും അയാൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെയും ജീവിതം എന്താണ്, മരണം എന്താണ്, മനുഷ്യ ബന്ധങ്ങൾക്ക് എത്രത്തോളം അർത്ഥമുണ്ട് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നോവൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യത്തെ വയലാർ അവാർഡിന് കരസ്ഥമാക്കിയ ആർ രാജശ്രീയുടെ ആർത്രേയം എന്ന് പറയുന്ന ഈ ഒരു നോവൽ നിങ്ങൾ വായിക്കൂ, വായിച്ചിട്ട് അഭിപ്രായം പറയൂ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: രണ്ടായിരത്തി 2026 പുതിയ മാസം പിറന്നു. ഒക്ടോബർ. ഒക്ടോബറിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒക്ടോബർ 1 വയോജന ദിനമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. യുവതലമുറ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന കാലത്ത് പഴയ തലമുറ നല്ലൊരു പങ്കും കേരളത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് സാധ്യത ഉറപ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് വയോജന ദിനം ആചരിക്കുന്നത്. അന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആഹ്വാനം കൂടി ആ ദിവസത്തിന്റെ സന്ദേശമായി ഉണ്ട്. 1869 ഒക്ടോബർ 2 ലോകം കണ്ട മഹാനായ ഗാന്ധിജി ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് പ്രത്യേകത വളരെ ഏറെയാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനമായാണ് അന്നേ ദിവസം ലോകമാകെ ആചരിക്കുന്നത്. ലോക സമാധാനത്തിന്റെ സന്ദേശവാഹകരാകാൻ സമാധാന പ്രേമികളായ ജനങ്ങൾ മുന്നിട്ടിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് ഒക്ടോബർ 2. ഒക്ടോബർ 3 പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ലോകമാകമാനം പരിസ്ഥിതി വലിയ വെല്ലുവിളി നേരിടുന്ന ഈ ദിവസത്തിൽ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഒക്ടോബർ 3. ഒക്ടോബർ 4 മൃഗദിനമാണ്. ലോകത്തെമ്പാടുമുള്ള മൃഗങ്ങൾ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുന്ന കാലത്ത് അവരെ സംരക്ഷിക്കാനായി ഒരു ദിവസം. ഒക്ടോബർ 5 സമൂഹ സൃഷ്ടിയുടെ രാജശില്പികളായ അധ്യാപകരെ അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കുന്ന ദിനമാണ്. അവരുടെ കരവിരുതിൽ പുതിയ ലോകം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം. അങ്ങനെ ഒക്ടോബറിന് സവിശേഷതകൾ ഏറെയാണ്. ലോക തപാൽ ദിനമാണ് 10. അന്ന് പ്രിയപ്പെട്ടവർക്ക് പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് സൗഹൃദം പങ്കുവെക്കാനായി ഒരു കത്തെഴുതുന്നത് നല്ലതായിരിക്കും. ഹോബികളുടെ രാജാവായി കരുതുന്ന സ്റ്റാമ്പ് ശേഖരണം അന്ന് വേണമെങ്കിൽ ആരംഭിക്കാം.

ഉണ്ടായിരുന്നത്. ചതുരംഗം ഒരു കാലത്ത് പേർഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അവിടെ വെച്ച് അത് ശത്രഞ്ച് എന്ന രൂപത്തിലേക്ക് മാറി. അറബ് ലോകത്തേക്കും അവിടെ നിന്നും യൂറോപ്പിലേക്കും ശത്രഞ്ച് പ്രചരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമങ്ങളും കരുക്കളുടെ നീക്കങ്ങളുമൊക്കെ വലിയ മാറ്റങ്ങളോടെ ചെസ് എന്ന രൂപത്തിലേക്ക് മാറ്റം വന്നു. അത് ഇന്ത്യയിലേക്ക് തിരികെയും വന്നു. 15-ാം നൂറ്റാണ്ടോടെ ബിഷപ്പിനും രാജാവിനുമൊക്കെ പുതിയ വ്യത്യസ്തങ്ങളായ നീക്കങ്ങൾ ലഭിച്ചതോടെ ആധുനിക ചെസ്സിന് രൂപം തെളിഞ്ഞു. പിന്നീട് കമ്പ്യൂട്ടർ യുഗം വന്നു. ചെസ്സിന് അതും ഒരു വിപ്ലവമായിരുന്നു. ഒറ്റയ്ക്കിരുന്നാലും ചെസ് കളിക്കാം. 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന സോഫ്റ്റ്വെയർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒന്നായിരുന്നു. പിന്നീട് മനുഷ്യബുദ്ധിയും യന്ത്രബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധിയും മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കോടിക്കണക്കിന് നീക്കങ്ങളാണ് ചെസ് മുന്നോട്ട് വെക്കുന്നത്. 64 കളങ്ങളിലായി കോടിക്കണക്കിന് നീക്കങ്ങൾ വിഭാവനം ചെയ്യുന്നത് എത്രയോ വലിയ ഒരു ബൗദ്ധിക വിനോദമാണ്. പുരാതന ഇന്ത്യയിൽ ഒരു യുദ്ധ വിനോദമായി ആരംഭിച്ച ചതുരംഗം ലോകമൊക്കെ സഞ്ചരിച്ച് ഇപ്പോൾ മനുഷ്യബുദ്ധിയും ആധുനിക കാലത്തെ കമ്പ്യൂട്ടറിന്റെ നിർമ്മിത ബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. കാലാന്തരം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക? ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി വർഷങ്ങളോളം പരിശ്രമിച്ച ഒരാളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അയാളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു കാരണം ആ ലക്ഷ്യമാണ്. ക്ഷീണിച്ചാലും മുന്നോട്ടു പോകാൻ അത് അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു പ്രേരണ അയാൾക്കുണ്ടാകും. ഒടുവിൽ അയാൾ ലക്ഷ്യത്തിലെത്തുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു വിചിത്രമായ നിശബ്ദത ഉണ്ടാകുന്നു. ഇനി എന്താണ് എന്ന്. ഇതുവരെ ജീവിതത്തിന് രൂപം നൽകിയിരുന്നത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞപ്പോൾ യാത്രയും അവസാനിച്ചു. അതോടൊപ്പം ഒരു ശൂന്യത കയറി വന്നേക്കാം. അതുകൊണ്ട് തന്നെ വലിയ വിജയങ്ങൾക്ക് ശേഷവും ആ ശൂന്യതയെ മറികടക്കാൻ മനുഷ്യന്റെ മനസ്സ് പറയും. അപ്പോൾ പുതിയ ലക്ഷ്യം മനസ്സിൽ അയാൾ കരുതാൻ തുടങ്ങും. പക്ഷേ ലക്ഷ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ അതിലേക്കുള്ള യാത്രയും അതിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ താങ്ങാൻ അയാൾ അല്ലെങ്കിൽ അവൾ തയ്യാറാകണം. ആ ലക്ഷ്യം കൂടി സാധിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു സംതൃപ്തി വന്നേക്കാം. സംതൃപ്തി വന്നതുകൊണ്ട് ഇനി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വരില്ല. പുതിയ ഒരു ആഗ്രഹം കൂടി അവരിൽ മുട്ടിട്ടേക്കാം. ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്കുള്ളതെല്ലാം വിലപ്പെട്ടതാണ് എന്ന ബോധവും ഉണ്ടാകണം. മുന്നോട്ടു പോകാനുള്ള ആഗ്രഹത്തിന് ലക്ഷ്യങ്ങൾ നല്ലതാണ്. അവ നേടിക്കഴിയുമ്പോൾ അവ തരുന്ന സംതൃപ്തിയും വളരെ വലുതാണ്. എന്നാൽ ഓരോ ലക്ഷ്യവും നേടിക്കഴിയുമ്പോൾ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും നല്ലതായിരിക്കും. മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും എനിക്കിത് മതി എന്ന് തോന്നാറില്ല എന്ന് അർത്ഥം. പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതിലേക്കുള്ള യാത്രയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ബുദ്ധിമുട്ടുകൾ പലതും സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവയൊക്കെ പകരുന്ന ആത്മസംതൃപ്തി മനുഷ്യനെ കൂടുതൽ ദൂരം മുന്നോട്ട് കൊണ്ടുപോകും. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരുന്നു.

0: മന്ദരം.
1: അമേരിക്കയിലെ ജോർജിയയിൽ നോവ ആർക്ക് ആനിമൽ സാങ്ചുറിയിൽ നടന്ന ഒരു സംഭവം പറയാം. ബലു എന്ന കരടി, ലിയോ എന്ന സിംഹം, ഷേർഖാൻ എന്ന കടുവ, അങ്ങനെ മൂന്ന് വ്യത്യസ്ത കാട്ടുമൃഗങ്ങൾ, ഇവർക്കിടയിൽ അസാധാരണമായ ഒരു സൗഹൃദമുണ്ടായതിന്റെ കഥയാണ് പറയുന്നത്. 2001 അറ്റ്ലാന്റയിലെ ഒരു വ്യാപാരിയുടെ വീട്ടിൽ ബേസ്മെന്റിൽ നിന്നാണ് വളരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് ഇവരെ മൃഗശാല അധികൃതർ ഏറ്റെടുത്തു കൊണ്ടുപോയത്. വ്യാപാരി വീട്ടിലില്ലാത്ത കാരണം ഈ മൃഗക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളില്ലായിരുന്നു. പോഷകാഹാരക്കുറവും കൃത്യമായ പരിചരണവും കിട്ടാതെ അവർ അവശനിലയിലായിരുന്നു. ബിയർ, ലയൺ, ടൈഗർ എന്നീ പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഇവരെ BLT എന്ന് വിളിച്ചു. സാധാരണയായി പ്രകൃതിയിൽ പരസ്പരം വേട്ടയാടാൻ സാധ്യതയുള്ള മൂന്ന് വ്യത്യസ്ത ജീവിവർഗങ്ങളായിരുന്നിട്ടും അഭയകേന്ദ്രത്തിൽ എത്തിയ ശേഷം അവർ തമ്മിൽ വളരെ അടുപ്പമുണ്ടായി. ഏകദേശം 15 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് ആഹാരം കഴിച്ചു, കളിച്ചു, വിശ്രമിച്ചു, ഉറങ്ങി. ബലുവിനെ ശസ്ത്രക്രിയക്കായി താൽക്കാലികമായി മാറ്റിയപ്പോൾ ലിയോയും ഷേർഖാനും അസ്വസ്ഥരായിരുന്നത്രേ. അങ്ങനെയാണ് ഈ സൗഹൃദം മൃഗശാല അധികൃതർ ശ്രദ്ധിക്കുന്നത് തന്നെ. അങ്ങനെ BLT ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഒരു അപൂർവ മൃഗ സൗഹൃദ കഥയായി മാറിയത്. ഒരേ കൂട്ടിൽ അവർ ജീവിച്ചില്ലെങ്കിലും വ്യത്യസ്തങ്ങളായ കൂടുകളിൽ താമസിച്ചെങ്കിലും ഈ മൂവരുടെയും സൗഹൃദം അങ്ങനെ അനുസ്യൂതം തുടരുന്നു. മൃഗങ്ങൾക്കും അവരുടേതായ സൗഹൃദ ചേർച്ചകൾ ഉണ്ടെന്ന് വ്യക്തം. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടിയെ കാലത്തിന്റെ പാച്ചിലിൽ നാമൊക്കെ മറന്നു തുടങ്ങിയ ഒരു കലാകാരിയെ കാലാന്തരത്തിൽ ഓർക്കുന്നു. സിൽക്ക് സ്മിത എന്നാണ് ആ നടിയുടെ പേര്. സമൂഹത്തിന്റെ കപട സദാചാരത്തിനും ഒളിപ്പിച്ചു വെച്ച പ്രലോഭന വികാരങ്ങൾക്കും ഇടയിലൂടെ അവർ മാഞ്ഞുപോയിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ഏലൂരിലാണ് അവർ ജനിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ അവരെ കൂടുതൽ പഠിക്കാൻ അനുവദിച്ചില്ല. വശ്യതയാർന്ന കണ്ണുകൾക്കുടമയായിരുന്നു സ്മിത. അവരുടെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടക്കുകയും എന്നാൽ ആ ബന്ധം തുടർന്നു പോകാൻ കഴിയാത്തതിനാൽ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ശരിക്കുമുള്ള പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. സിനിമയിൽ അഭിനയിക്കാനായി ചെന്നൈയിലേക്ക് അമ്മായിയുടെ കൂടെ അവർ വന്നെത്തി. 1979 വണ്ടിച്ചക്രം എന്ന ഒരു സിനിമയിൽ ഒരു ബാർ ഡാൻസറുടെ വേഷത്തിൽ സ്മിത ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു. അതിനുശേഷം സിൽക്ക് സിൽക്ക് സിൽക്ക് എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതോടെ സ്മിതയ്ക്ക് വലിയ ഡിമാൻഡായി. സ്മിത സിൽക്ക് സ്മിതയായി മാറി. 80കളിൽ വളരെ തിരക്കുള്ള അഭിനേത്രിയായി അവർ മാറി. മാത്രമല്ല അവർക്ക് പ്രത്യേകമായ ഒരു ബ്രാൻഡും കിട്ടി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലായിരുന്നു സ്മിതയ്ക്ക്. 450 ചിത്രങ്ങൾ, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഒരുവിധപ്പെട്ട ഇന്ത്യൻ ഭാഷകളിലെല്ലാം അവർ അഭിനയിച്ചു. 3ാം പിറ എന്ന ചിത്രത്തിലെ വേഷം അവരെ വലിയ പ്രശസ്തിയിലേക്ക് ഉയർത്തി. തുടർന്ന് തെന്നിന്ത്യയിലെ മസാല പടങ്ങളിലും അവർക്ക് അഭിനയിക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ നായക നടന്മാർക്കുമൊപ്പം അഭിനയിച്ചുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധേയായി. 1996 സെപ്റ്റംബറിൽ ഒരു ദിവസം അവർ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. സിനിമയിലെ കച്ചവട താല്പര്യങ്ങളുടെയും മറ്റ് പല പ്രവണതകളുടെയും ഇരകൂടിയായിരുന്നു സിൽക്ക് സ്മിത. അവർ അഭിനയിച്ച എത്രയോ സിനിമകൾ വൻ വിജയങ്ങളായി. ആ നടിയുടെ ഡേറ്റിന് വേണ്ടി കാവൽ നിന്നു പ്രൊഡ്യൂസർമാരും സംവിധായകരും വലിയ നടന്മാർ പോലും. തെന്നിന്ത്യയുടെ മികച്ച ആ കലാകാരിയെ കാലാന്തരത്തിൽ ഓർക്കുന്നു. ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ വല്ലാത്ത ഒരു നോവ് അവശേഷിപ്പിച്ചുകൊണ്ട് അവർ നമ്മുടെ ഓർമ്മകളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കലാകാരി അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനം കൂടി നമുക്ക് കാലാന്തരത്തിൽ കേൾക്കാം.

0: മതാന്തരം.
1: തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താം. പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് മ്യൂസിയം അഥവാ താളിയോലകൾ സൂക്ഷിക്കുന്ന മ്യൂസിയം കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിന്റെ കീഴിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2022 മുതൽ പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ട്. തിരുവനന്തപുരത്തെ കോട്ടയ്ക്കുള്ളിലേക്ക് നോക്കിയാൽ ഒരു പഴയ കെട്ടിടം കാണാം. ചരിത്രത്തിലേക്കുള്ള ഒരു വാതിൽ അവിടെ തുറക്കുകയാണ്. ഒരു കാലത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന താളിയോലകളെയും അപൂർവമായ ചില രേഖകളെയും ഒക്കെ കാണാൻ നമുക്ക് അവിടെ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരുടെ സംഘർഷപൂർണമായ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും അന്നത്തെ ഭരണരീതികളുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ താളുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. പഴയ ഫോർട്ടിനകത്തെ ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1962 മുതൽ ഇത് സെൻട്രൽ ആർക്കൈവ്സ് എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിലമതിക്കാനാകാത്ത താളിയോലകളുടെ എണ്ണമാണ്. 1 കോടിയിലധികം താളിയോല രേഖകളുണ്ടെന്നാണ് പറയുന്നത്. വിഖ്യാതമായ മതിലകം രേഖകൾ, വിളംബരങ്ങൾ, ഉത്തരവുകൾ, ഭൂമി സംബന്ധമായ രേഖകൾ, കോടതി രേഖകൾ, അങ്ങനെ ഏതാണ്ട് 600 വർഷം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ മിക്കവാറുമുള്ള എല്ലാ ഭാഗങ്ങളുടെയും ചരിത്രം മനസ്സിലാക്കാൻ കഴിയുന്ന രേഖകൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മ്യൂസിയത്തിലെ ഗാലറികളിലൂടെ നടക്കുമ്പോൾ ചരിത്രം നമ്മോടൊപ്പം ചേരുന്നു. എഴുത്തിന്റെ ചരിത്രം, ഭൂമിയുടെ ഉപയോഗം, ജനങ്ങളുടെ ജീവിത രീതികൾ, ഭരണ സംവിധാനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പഴയകാലത്തെ കൃഷിരീതികൾ, കലയും സംസ്കാരവും, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരഞ്ഞെടുത്ത അപൂർവ രേഖകളാണ് പൊതുജനങ്ങൾക്ക് കാണാനാകുന്നത്. വെറുതെ സൂക്ഷിച്ചു വെക്കുകയല്ല, അവയൊക്കെ ശാസ്ത്രീയമായി ഡിജിറ്റൈസ് ചെയ്ത് തന്നെ സൂക്ഷിക്കുന്നു. ഇവയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ചരിത്രം ഒരുക്കി വെച്ചിരിക്കുന്ന രേഖകളാണ്. അവയൊക്കെ കാണാനുള്ള താല്പര്യം നമ്മുടെ ആളുകൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയത്ത് വീണ്ടും കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

എന്നരികിലും നണയാമോ? ഏയ് ഇതെനിക്കല്ല. ദിസ് ഇസ് ഫ്രം രാജ് ടു റോമാ.

0: രാജ്,
1: പൃഥ്വിരാജ്,
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

റേഡിയോ 91.0 എന്റെ വായനശാലയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്റെ വായനശാല വായിച്ചെടുക്കുന്ന പുസ്തകം വിമൽ റോയിയുടെ നീർക്കിളുകൾ പാടും ഒരു ദിക്കു കാണാം. ഒപ്പമുള്ളത് ആതിര. നിങ്ങളിൽ യാത്രകളെ പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോകുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ജനലിനരികിലെ മാറുന്ന മായാ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറയ്ക്കുക. എന്നാൽ വീട്ടിലിരുന്ന് പുസ്തക താളുകൾ മറിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകം പരിചയപ്പെട്ടാലോ? എത്ര വിചിത്രവും മനോഹരവുമായാണ് കഥകൾ ഉണ്ടാകുന്നത്, അതിന് ഉപകഥകൾ ഉണ്ടാകുന്നത്, അത് മനുഷ്യൻ വിശ്വസിക്കുന്നത്, അതിൽ ആരാധന മൂർത്തികൾ രൂപപ്പെടുന്നത്, അതൊക്കെയും ശ്രേഷ്ഠമായ ദൈവസങ്കല്പങ്ങളായി മാറുന്നത്. ഇതൊക്കെ തന്നെയാണ് ഓരോ കഥകളുടെയും സവിശേഷതകൾ. പ്രിയ എഴുത്തുകാരൻ വിമൽ റോയിയുടെ നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം എന്ന മനോഹരമായ യാത്രാവിവരണം മാർക്സിന്റെ ഹൈഗേറ്റ് സെമിത്തേരി മുതൽ അഗസ്ത്യ മുടി ശൃംഗങ്ങൾ വരെയുള്ള ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ഒരു വലിയ നിര തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും വലിയൊരു ഭൂപടം തുറന്നിടുന്ന പുസ്തകമാണിത്. കാൽമാർക്സിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരി മുതൽ പശ്ചിമഘട്ടത്തിന്റെ ദൃശ്യചാരുതിയായ അഗസ്ത്യാമുടി ശൃംഗങ്ങൾ വരെയുള്ള യാത്രകളും ചിന്തകളും ചേർത്ത് വെച്ച മനോഹരമായ ഒരു യാത്രാ പുസ്തകമാണിത്. ഈ പുസ്തകത്തെ കുറിച്ചും വിമൽ റോയിയുടെ എഴുത്തു രീതിയെ കുറിച്ചും പ്രമുഖ സാഹിത്യകാരന്മാരിൽ എം മുകുന്ദന്റെ അഭിപ്രായങ്ങളാണ്. ഒരു യാത്രാവിവരണം എന്നതിലുപരി ചരിത്രവും ഭൂമിശാസ്ത്രവും മനുഷ്യബന്ധങ്ങളും ഒത്തുചേരുന്ന അപൂർവമായ ഒരു വായനാ അനുഭവമാണ് ഈ പുസ്തകം. നാം പോകാത്ത ഇടങ്ങളിലൂടെ എഴുത്തുകാരൻ നമ്മെ കൈപിടിച്ചു നടത്തുമ്പോൾ അവിടങ്ങളിലെ കാറ്റും മണവും വായനക്കാരനും അനുഭവപ്പെടുന്നു. സക്രിയയുടെ വാക്കുകൾ, യാത്രകളെ വെറും കാഴ്ചകളായി കാണാതെ അതിനു പിന്നിലെ സംസ്കാരത്തെയും കഥകളെയും ദൈവസങ്കല്പങ്ങളെയും തിരയുന്ന എഴുത്തുകാരന്റെ സൂക്ഷ്മദൃഷ്ടി പ്രശംസനീയമാണ്. മാന്ത്രികമായ ഒരു ഭാഷാ ശൈലിയാണ് വിമൽ റോയിയുടേത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായത്തിൽ ഓരോ യാത്രയും മനുഷ്യന്റെ ഉള്ളിലെ തിരച്ചിലുകളാണ്. വിമൽ റോയിക്ക് സാധിച്ചു എന്നത് ഈ പുസ്തകത്തിന്റെ സവിശേഷതയാണ്. കഥകളും ഉപകഥകളും ദൈവസങ്കല്പങ്ങളും മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനത്തെയും യാത്രകൾ അതിനെ എങ്ങനെ വഴിയൊരുക്കുന്നു എന്നതിനെ കുറിച്ചുമുള്ള വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയ പുസ്തകമാണിത്. ഓരോ യാത്രാസ്നേഹിയും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകത്തിലെ അനുഭവങ്ങൾ യാഥാർത്ഥ്യവും ആവിഷ്കാരവും സമന്വയിക്കുന്ന മനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് വായനക്കാരുടെ മനസ്സിൽ തട്ടുന്നത്. തികച്ചും അനുഭവമായ ഒരു വായന അനുഭവമാണിത്. പ്രശസ്ത സാഹിത്യകാരൻ KR ഇന്ദുഗോപൻ നിരീക്ഷിക്കുന്നത് പോലെ ഇന്നത്തെ കാലത്ത് യാത്രാവിവരണം എഴുതാൻ വളരെ എളുപ്പമാണ്. കണ്ടതൊക്കെ ഒന്ന് പകർത്തി വിക്കിപീഡിയയും നോക്കി കുറച്ച് ചിത്രങ്ങളും ചേർത്താൽ മതി. എന്നാൽ വിമൽ റോയിയുടെ യാത്രാവിവരണം അതിൽ നിന്നൊക്കെ തികച്ചും വേറിട്ട് നിൽക്കുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. കേവലം സ്ഥലങ്ങൾ കാണുക എന്നതിനപ്പുറം അവിടുത്തെ മനുഷ്യരെ കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഖോലാർ ഖനികളിലെ ദുരിതപൂർണമായ ജീവിതവും അവിടെയുള്ള മനുഷ്യരുടെ കഥകളും അദ്ദേഹം നമുക്ക് മുന്നിലെത്തിക്കുന്നു. പോകാത്തവർക്ക് അവിടെ പോകാൻ തോന്നുകയും പോയവർക്ക് അയ്യോ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യരെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് നിരാശ തോന്നുകയും ചെയ്യുന്നിടത്താണ് മികച്ചൊരു യാത്രാവിവരണം ജന്മമെടുക്കുന്നത്. ഈ പുസ്തകം നൽകുന്നതും അത്തരമൊരു അനുഭവമാണ്. ഇത് വെറുമൊരു യാത്ര മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെയും അനുഭവങ്ങളുടെയും വലിയൊരു ലോകം തന്നെയാണ്. ടൂറിസം മേഖലയിലെ പ്രധാന വ്യവസായിയാണ് വിമൽ റോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായും മൂന്നാറിലെ റിസോർട്ടുകളാണ്. വിനോദസഞ്ചാരികൾക്ക് സ്വകാര്യമായ താമസവും നല്ല ഭക്ഷണവും മാന്യമായ ആതിഥേയത്വവും നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെയും പ്രത്യേകത. ഒന്നര പതിറ്റാണ്ടുകാലത്തെ മൂന്നാർ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായ ഹൃദയം തൊട്ട മൂന്നാർ. ഇതിനോടകം പല പതിപ്പുകൾ വന്ന ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും ഏറെ ശ്രദ്ധേയമാണ്. നീർക്കിളികൾ പാടും ഒരു ദിക്ക് കാണാം വിമൽ റോയിയുടെ രണ്ടാമത്തെ പുസ്തകമാണ്. 10 പ്രദേശങ്ങളിലേക്ക് നടത്തിയ യാത്രയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. കൊല്ലം കരുനാഗപ്പള്ളി കല്ലോലി ഭാഗത്ത് കേശവാസിൽ ഇ കെ വിശ്വനാഥന്റെയും ടി ലേഹയുടെയും മകൻ വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് അവധിയെടുത്ത് കഴിഞ്ഞ 15 വർഷമായി സ്വകാര്യ ടൂറിസം മേഖല പ്രവർത്തിക്കുന്നു. ദീർഘകാലം ദി ഫോക്ക് റിസോർട്ടിന്റെയും വൈബ് മൂന്നാറിന്റെയും ജനറൽ മാനേജർ, ഗുഡ് ഷെപ്പേർഡ് കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ ഹോട്ടൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ, മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സിന്റെ സ്ഥാപക പ്രസിഡന്റും ഫിലിക് ഹോസ്പിറ്റാലിറ്റി കൺസൾട്ടന്റും കേരള സർക്കാർ ടൂറിസം അഡ്വൈസറി കമ്മിറ്റി അംഗവുമാണ്. വിമൽ റോയി നടത്തിയിട്ടുള്ള ഇന്ത്യയിലെയും വിദേശത്തിലെയും ചില
സഞ്ചാരങ്ങളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 10 യാത്രകൾക്ക് അക്ഷരം കൊണ്ട് ആഖ്യാനം തീർത്ത് അതൊരു നൂലിഴയിൽ കോർത്തെടുത്തതാണ് ഈ പുസ്തകം. സഞ്ചാര സാഹിത്യത്തിലെ മഹത്തായ ഗ്രന്ഥങ്ങളുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒന്നാകും ഇതെന്ന അവകാശവാദങ്ങളില്ല അദ്ദേഹത്തിന്. മറിച്ച് ദശദേശങ്ങളിലും അദ്ദേഹം കണ്ടനുഭവിച്ചതിന്റെ ചെറിയൊരു ചൊൽക്കാഴ്ച തീർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടു

തിരുന്നു. ഈ കവിത കേട്ടു കഴിഞ്ഞപ്പോൾ എത്ര സുന്ദരവും എന്നാൽ അതിലേറെ ഹൃദയസ്പർശിയുമായ വരികളായിട്ടാണ് നമുക്കിവ തോന്നിയത്. മനോഹരമായ യാത്രാവിവരണ പുസ്തകത്തിലെ അധ്യായത്തിൽ പ്രകൃതിയുടെയും യാത്രയുടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ കടന്നു വരുന്നത് തമിഴിലെ ചിലപ്പതികാരത്തിലെ വരികൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. കാനൽ വരി കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ പിരിയുകയില്ല എന്ന വാക്ക് തന്നെ.

എന്നെ പിരിയല്ലേ എന്ന് നിന്നോട് എന്തേ പറയാതിരുന്നു എന്നും ഈ വേർപാടൊട്ടും ഉചിതമല്ലെന്ന സത്യം നിന്നോട് എന്തേ ആരും പറയാതിരുന്നു എന്നും ചോദിക്കുമ്പോൾ ആ വരികളിൽ നിറയുന്നത് വലിയൊരു ഏകാന്തതയും നഷ്ടബോധവുമാണ്. ഒരു യാത്രയിൽ കേവലം കാഴ്ചകൾ കാണുക മാത്രമല്ല അതിലൂടെയുള്ള അനുഭവം കൂടി തിരിച്ചറിയുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് തന്നെ കേൾക്കാൻ എന്ത് രസമാണെന്നോ. മേപ്പിൾ മരങ്ങൾ ഇലകൊഴിക്കുന്ന ഹൈഗ്രേറ്റ് സിമിട്രി. ഇവിടെ മരണത്തിന്റെ നിശബ്ദതയില്ല, പ്രകൃതിയും ചരിത്രവും ഒത്തുചേരുന്ന ഒരന്തരീക്ഷമാണ് എഴുത്തുകാരൻ കാട്ടിത്തരുന്നത്. മേപ്പിൾ ഇലകൾ കൊഴിയുന്ന ഹൈഗ്രേറ്റ് സിമിട്രിയുടെ ദൃശ്യം എത്ര മനോഹരമായിരിക്കും. അടുത്ത അധ്യായം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനവും പ്രാർത്ഥനാ നിർഭരവുമായ അനുഭവങ്ങളും പ്രകൃതിയുടെ ശാന്തതയും വർണ്ണിക്കുന്ന വളരെ ഗാംഭീര്യമുള്ള ഒരു ഭാഗമാണിത്. ഇനി നമ്മൾ പോകുന്നത് ചരിത്രത്തിന്റെ ചില ഏടുകളിലേക്കാണ്. കല്ലിൽ കാലം കാത്തുവെച്ച പ്രണയ കാവ്യം, ജഹാനാര. ഈ അധ്യായത്തിന്റെ പേര് പോലെ തന്നെ പ്രണയവും ഓർമ്മകളും ആഴത്തിൽ തങ്ങി നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. കല്ലുകളിൽ കൊത്തിവെച്ച ആ പ്രണയ കാവ്യം വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. KGF കോലാർ കനികളും കാണാക്കഥകളും. സ്വർണ കനികളുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ കോലാറിന്റെ മണ്ണിലെ മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളും ചരിത്രവും രേഖപ്പെടുത്താത്ത കാണാക്കഥകളുമാണ് എഴുത്തുകാരൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ വൈവിധ്യങ്ങളാണ് അടുത്ത അധ്യായങ്ങൾ. സൂക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ ഈ മണ്ണിൽ നാനാതരത്തിലെ നിറങ്ങൾ, മണ്ണിന്റെയും മനുഷ്യരുടെയും വൈവിധ്യമാർന്ന നിറങ്ങളെയും സംസ്കാരങ്ങളെയും അടുത്തറിയാൻ പ്രേരിപ്പിക്കുന്ന ശീർഷകം തന്നെയാണ്. വെള്ളത്തിനടിയിലും കരയിലുമായ ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന റോസറി ചർച്ചിന്റെ ഏകാന്തതയും സൗന്ദര്യവുമാണ് ഇതിലെ പ്രധാന വിഷയം. ഇനി പുണ്യനദികളുടെയും സൗന്ദര്യത്തിന്റെയും തീരത്തേക്ക് പോയാലോ. ഗംഗേ തവക ശാന്തി തീർത്തി, സംഗേ ഗംഗേ തീരെ. ശാന്തതയും ആത്മീയ അനുഭവങ്ങളും അവിടെയുള്ള ജീവിതങ്ങളും ആവിഷ്കരിക്കുന്ന മനോഹരമായ ഭാഗമാണിത്. അതുപോലെ ചരിത്ര പ്രസിദ്ധമായ ചിത്രപൂർണിമയിൽ തിളഞ്ഞ കാവേരി പൂമ്പട്ടണം. പഴയകാല തമിഴ് സാഹിത്യത്തിലും ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്ന കാവേരി പൂമ്പട്ടണത്തിന്റെ പൗർണമി ഭംഗിയും കടലോര ഓർമ്മകളുമാണ് ഈ അധ്യായത്തിൽ. അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ യാത്ര കൂടുതൽ ആത്മബന്ധമുള്ളതാകുന്നു. യാത്രാ സംഘത്തിലെ സൗഹൃദവും യാത്ര നൽകുന്ന ആഴമേറിയ അനുഭവങ്ങളും പ്രകൃതിയുടെ ശക്തികളോട് ഉപമിക്കുന്ന മനോഹരമായ വിവരണമാണിത്. ഒടുവിൽ പുസ്തകത്തിന്റെ പേര് തന്നെയുള്ള അധ്യായം, നീർക്കിളികൾ പാടുമരുതിക്ക് കാണാം. പ്രകൃതിയും പക്ഷികളും ശാന്തമായ കുളിർമയും നിറഞ്ഞ ഏതോ ഒരു സുന്ദരമായ ഇടത്തിലേക്ക് വായനക്കാരെ എത്തിച്ചുകൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഈ പുസ്തകം വായിക്കാൻ തോന്നുന്നില്ലേ? ഓരോ തലക്കെട്ടും ഓരോ കവിത പോലെ മനോഹരമാണ്. വിമൽ റോയ് എഴുതിയ നീർക്കിളികൾ പാടുമൊരു ദിക്ക് കാണാം വായിക്കൂ. പുതിയ ദിശകളിലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യൂ. റേഡിയോ 91.0 എന്റെ വായനശാലയിൽ നിങ്ങൾക്കായിട്ട് ഈ പുസ്തകം കാത്തിരിക്കുന്നു. മറ്റൊരു നല്ല പുസ്തകവും വായനയുമായി വീണ്ടും കാണാം. അതുവരെ കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ പുനരുജ്ജീവനമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 7 മുതൽ 11 വരെ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വിളംബര ജാഥ ഇന്ന് 4 മണിക്ക് കൊല്ലം KSRTC സ്റ്റേഷന് സമീപത്തു നിന്ന് ആരംഭിക്കും. വേളാങ്കണ്ണി പള്ളിഭാഗത്തുകൂടി ചിന്നക്കടയിൽ അവസാനിക്കുന്ന വിളംബര ജാഥയിൽ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ പുനരുജ്ജീവന പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് സംഗീത പരിപാടി അരങ്ങേറുന്നത്. കൊട്ടാരക്കര പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്യാന്റീൻ ഒക്ടോബർ 24 മുതൽ 2 വർഷത്തേക്ക് താൽക്കാലികമായി ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ലേലം ഒക്ടോബർ 12 രാവിലെ 11:30 കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടത്തും. ഫോൺ നമ്പർ 8848862179. ജില്ലയിലെ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആശുപത്രികളിൽ ഫാർമസിസ്റ്റിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയോഗിക്കുന്നതിനുള്ള അഭിമുഖം ഒക്ടോബർ 7 രാവിലെ 10 തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. NCP, CCP യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാക്കണം. പട്ടികജാതി വികസന പദ്ധതി നടപ്പാക്കുന്ന ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും സംരംഭകത്വവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 5 അതിലധികമോ വനിതകൾ അംഗമായിട്ടുള്ളതും ജില്ലാ രജിസ്ട്രാർ ഓഫീസ്, കുടുംബശ്രീ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ സ്വയം സഹായക സംഘങ്ങൾ, പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് ആഗ്രഹിക്കുന്ന വനിതകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. ഓരോ അംഗങ്ങളുടെയും കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകർ 21-നും 55-നും ഇടയിൽ പ്രായമുള്ള 7-ാം ക്ലാസ് ജയിച്ചവരായിരിക്കണം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയുടെ ഭാഗമായി ഇരവിപുരം സൌത്ത് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 3 താന്നി സെന്റർ മൈക്കിൾ പാരിഷ് ഹാളിൽ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലന പരിപാടികൾ, സുസ്ഥിര മത്സ്യബന്ധന രീതികൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കടൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ ലഭ്യമാകുന്നതിനും വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് ആധുനിക സൌകര്യങ്ങളോടെ സെന്റർ നിർമ്മിച്ചത്. 73rd അഖിലേന്ത്യാ സഹകരണ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ യൂണിയൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രസംഗ പ്രബന്ധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. കൊല്ലം സർക്കിൾ തല മത്സരങ്ങൾ ഒക്ടോബർ 8 രാവിലെ 10 സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തും. സ്കൂൾ തലത്തിൽ 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും കോളേജ് തലത്തിൽ +1 മുതൽ PC വരെയുള്ള വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. പ്രസംഗ മത്സര ദൈർഘ്യം 5 മിനിറ്റാണ്. സർക്കിൾ തലത്തിൽ 1, 2 സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥികൾക്ക്, ജില്ലാതല വിജയികൾക്ക് സംസ്ഥാന തലത്തിലും പങ്കെടുക്കാൻ അർഹത ലഭിക്കും. പ്രബന്ധ മത്സരത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂറാണ്. സർക്കിൾ തലത്തിൽ 1, 2 സ്ഥാനങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാതലത്തിൽ മത്സരിക്കാം. താല്പര്യമുള്ളവർ ഒക്ടോബർ 7 വൈകിട്ട് 5 പേര് രജിസ്റ്റർ ചെയ്യണം. മത്സര ദിവസം സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവുമായി ഹാജരാകണം. രജിസ്ട്രാർ വിവരങ്ങൾക്ക് 9447993914 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഒക്ടോബർ 9 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-35 മധ്യപ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്തവരും ഇതുവരെ ചെയ്യാത്തവരുമായ ഉദ്യോഗാർത്ഥികൾ 3 ബയോഡേറ്റയും ആധാർ കാർഡുമായി രാവിലെ 10:30 മുമ്പ് അഭിമുഖത്തിൽ ഹാജരാകണം. ഫോൺ നമ്പർ 8304845968. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. എന്റെ റേഡിയോ 91.2 തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്ൻ, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിവൺ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് അവർ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം ധരാപുരം, പുതുച്ചേരിയിലെ തട്ടൻചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കീഴിലുള്ള പുതിയ ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പ്രകാരം അനുവദനീയമായ 375 ജോലികൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തിറക്കി ഗ്രാമവികസന മന്ത്രാലയം. മുൻപുണ്ടായിരുന്ന ചട്ടക്കൂടിലെ 226 ജോലികളിൽ നിന്ന് 41% വർദ്ധനവാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുന്നതിനുള്ള പ്രത്യേക ജോലികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് ജോലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ലിജു. ലഹരി മാഫിയയ്ക്ക് കീഴിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും കേരളം കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പേരിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിൽ ആണ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. കേരളം സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗതാഗതമന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ സംവാദ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണവും ചർച്ചയും നടക്കും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിനു പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് നഗരം ആഗോള തീർത്ഥാടന കേന്ദ്രമായും വികസനത്തിന്റെ പ്രതീകമായും ശ്രദ്ധ നേടുന്നു. ആനത്താരകളിൽ AI സ്മാർട്ട് സൌരവേലിയുമായി വനംവകുപ്പ്. ഇടുക്കി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സൌരവേലി സജ്ജമാക്കിയിരിക്കുന്നത്. ഷോക്ക് അടിപ്പിക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചോടിക്കാൻ ഈ ന്യൂ ജെൻ വേലിക്ക് സാധിക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ഇടുക്കി മുള്ളരിങ്ങാട്ട് വനാതിർത്തിയോട് ചേർന്ന 450 മീറ്റർ ഭാഗത്താണ് 3-ഘട്ട സുരക്ഷാ സംവിധാനമുള്ള AI വേലി സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ അകലെ മൃഗങ്ങളെത്തിയാൽ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ആനയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫോണിലേക്ക് സന്ദേശവും ചിത്രവും അയച്ചു നൽകും. കൂടുതൽ അടുത്തേക്ക് വരുന്നതോടെ ഉച്ചത്തിൽ അലാറം മുഴങ്ങുകയും വേലിയിലെ വെളിച്ച സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്ത് ആനയെ ഭയപ്പെടുത്തി ഓടിക്കും. നേരത്തെ വയനാട്ടിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ കാട്ടാനശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ നിർവഹിക്കും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
5: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പ്രതികൂല കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപകമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഉപജീവന സുരക്ഷ, വരുമാന വർദ്ധനവ്, നൈപുണ്യ വികസനം, പരിശീലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 41.30 ലക്ഷം രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ നിർമ്മിച്ചത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7:00 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ഇരുചക്രവാഹന റാലിയും പൊതുസമ്മേളനവും നടക്കും. CPMഉം LDFഉം കരുത്താർജ്ജിക്കുന്നു എന്ന ചിത്രമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ വിപുലീകൃത കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 456 പോയിന്റ് ഉയർന്ന് 72839ലും നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 22685ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി MLiju. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവിനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
1: ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഭാരത് കി നേഷണൽ മാരിടൈം കേപ്പബിലിറ്റി കാ കസ്റ്റോഡിയൻ ഹൈ. പിച്ചലേ 8 ഡിക്കേഡ്സ് സേ ഭി അധിക് സമയ സേ എച്ച്എസ്എൽ നേ ദേശ് കി മാരിടൈം ഓർ ഡിഫൻസ് റിക്വയർമെന്റ്സ് കോ പൂരാ കർനേ മേ ബഹുത് ഹി മഹത്വപൂർണ ഭൂമിക കാ നിർവാഹ കിയാ ഹൈ.
0: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 4, 300 ടൺ ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
0: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലെയ്ഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2 മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഒറ്റ മനുഷ്യരുടെ ഭാഗ്യത്തെ കുറിച്ചും ഭാഗ്യദോഷത്തെ കുറിച്ചും പറയരുത്. അതൊന്നും ശാശ്വതമല്ല.
1: സത്താത്തിന് പോയപ്പോ ആചാര്യം പറഞ്ഞു തന്നെയാണോ?
0: പിന്നെ അങ്ങേര് പറയുന്നതിനേക്കാൾ പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ കണ്ടോണ്ടിരിക്കുവല്ലയോ.
1: രാവിലെ ഏത് സംഭവം കണ്ടു?
0: ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി, പോനഴുത്തെ കൊച്ചൻ പഠിക്കാൻ മിടുക്കനല്ലായിരുന്നു. പഠനം കഴിഞ്ഞപ്പോ തന്നെ അവന് ജോലിയും കിട്ടി, ജോലിയുള്ള പെണ്ണിനെ തന്നെ കല്യാണവും കഴിച്ചു.
1: അപകട മരണം പറ്റിയ കാര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞതല്ലയോ?
0: അതെ, ഒറ്റയടിക്ക് ഒരു കുടുംബം തീർന്നില്ലയോ?
1: ഞാൻ ആ മരണ വീട്ടിൽ പോയിട്ടും മൃതദേഹം കാണാൻ കേറിയില്ലടോ. എനിക്കത് കാണാൻ വയ്യ.
0: ആംബുലൻസ് വന്നപ്പോഴുള്ള തള്ളയുടെ നിലവിളി കേട്ടപ്പോ തന്നെ ഞാനങ്ങ് വല്ലാതായി. എന്നെ നമ്മുടെ ദേവകി പിടിച്ച് തിണ്ണെ കൊണ്ടേ നിർത്തി.
1: ഒരു കാലത്ത് ഈ നാട്ടിലെ പല രക്ഷിതാക്കളും സ്വന്തം മക്കളോട് പറയുമായിരുന്നു പോനെടുത്ത കൊച്ചനെ കണ്ടുപിടിക്കാൻ.
0: പറയുന്നതിന് കുറ്റമുണ്ടോ? അത്ര നല്ല സ്വഭാവം അല്ലായിരുന്നോ?
1: ആ കൊച്ചന്റെ മാതാപിതാക്കൊക്കെ ആണെങ്കിൽ വല്ല അഹങ്കാരോ പൊങ്ങലോ കാണിക്കുന്നവരാണോ?
0: മരണ വീട്ടിൽ ചെന്നപ്പോ ഒരു മാവിന്റെ ചുവട്ടി ബാലകൃഷ്ണൻ പിഴിച്ചിരിക്കുന്നത് ഒരൊറ്റ തവണ ഞാൻ നോക്കിയുള്ളു.
1: ആകെയുള്ള മകനും മരുമകളും നഷ്ടപ്പെട്ട ആ മനസ്സിന് എന്താഘാതം ഉണ്ടായി കാണും.
0: ഇതൊക്കെ കാണുമ്പോ ദൈവത്തോട് തന്നെ എനിക്കങ്ങ് ദേഷ്യം തോന്നും. നിഷ്കളങ്കരായ മനുഷ്യർക്ക് എന്തിനാ ഇത്തരത്തിലുള്ള ആപത്ത് ദൈവം തമ്പുരാൻ കൊടുക്കുന്നത്?
1: അങ്ങനെ
0: അങ്ങ് ദേവദാസനെ കളിയാക്കണ്ട. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനായാലോ?
1: ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ ദേവാസ?
2: കഴിഞ്ഞ മാവാ.
0: എന്നിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ.
1: എന്താടാ ഉദ്ദേശിച്ചതുപോലെ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലയോ?
2: വർക്കൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയായ മാവാ. എനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടായി. അമ്മാവൻ ആ പ്രശ്നത്തിനൊന്ന് ഇടപെടണം.
0: തലവേദന ഉണ്ടാക്കുന്ന കാര്യം വല്ലതും ആണോ?
2: ഓ, എന്റെ തലവേദന ഒന്ന് മാറാനാ അമ്മാവി.
1: ആ പറയടാ ദേവാസ, എന്തു പ്രശ്നം?
2: അമ്മാവാ, ഞാനും മനുവും തമ്മിൽ നല്ല അടുപ്പത്തിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണേ.
0: ഈ നാട്ടിലെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ.
2: പക്ഷെ മനു ഇപ്പൊ എന്നെ കണ്ടാ മിണ്ടത്തില്ല. ഫോൺ വിളിച്ച അപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യും. അവൻ ബൈക്ക് വരുന്നത് കണ്ട് ഞാനെന്ന് കൈ കാണിച്ചാ എന്നെ കണ്ട ഭാവം നടിക്കാതെ അവൻ അങ്ങ് പോവും. ഞാനെന്ത് തെറ്റാ അമ്മാവ അവനോട് ചെയ്തത്?
1: എന്തേലും തെറ്റ് നിന്റെ ഭാഗത്ത് ഉള്ളതായിട്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ?
2: ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
1: എന്നാ ഞാൻ ചില കാര്യങ്ങൾ നിന്നോടോ ചോദിക്കട്ടെ?
2: ചോദിക്കമ്മാവ, എനിക്കൊരു കാര്യവും മറച്ചു വെക്കാനില്ല.
1: നീ ഇതിനു മുമ്പ് രണ്ടു ഷോർട്ട് ഫിലിം എടുത്തില്ലായിരുന്നോ?
2: എടുത്ത്. അത് നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് പ്രദർശിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും അത് കണ്ടതല്ലയോ?
1: അതെ, കണ്ടതാ. കണ്ടിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായവും പറഞ്ഞതാ. ആ രണ്ട് ഷോർട്ട് ഫിലിമിലും മനു അഭിനയിച്ചില്ലായിരുന്നോ?
2: അഭിനയിച്ചായിരുന്നു.
0: എന്നിട്ട് ഇത്തവണ നീ എടുത്ത ഷോർട്ട് ഫിലിമിൽ മനുവിന് എന്താ വേഷം കൊടുക്കാഞ്ഞത്?
2: ഓ, അതിനാണോ എന്നെ കാണുമ്പോ അവൻ ഇങ്ങനെ വീർപ്പിച്ചു കിട്ടിയ മുഖമായിട്ട് നടക്കുന്നത്?
1: അതെ, ഇത്തവണ അവനെ വിളിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു.
2: അമ്മാവ, ഞാനൊന്ന് പറയട്ടെ, രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഷോർട്ട് ഫിലിമിൽ ഉള്ളായിരുന്നു. വൃദ്ധനായ ഒരു കഥാപാത്രവും കൗമാരപ്രായക്കാരനായ ഒരു ചെറുക്കനും.
0: അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല.
1: ഇക്കാര്യം മനുവിനറിയായിരുന്നോ?
2: ഇല്ല, ഈ വക കാര്യങ്ങൾ അവൻ ചോദിക്കത്തില്ല. രണ്ട് ഷോർട്ട് ഫിലിമിൽ അവനെ വേഷം ചെയ്യിച്ചതേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാ. അവന് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല.
1: അത് ശരി.
2: ഏതെല്ലാം കഥകൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ തന്നെ അവൻ അങ്ങ് എഴുന്നേറ്റ് പോവും. ഷൂട്ട് സ്ഥലത്ത് നിന്ന് ഞാൻ അവനെ വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. ഷൂട്ട് തീർന്ന് വിളിച്ചപ്പോൾ എടുത്തതുമില്ല.
0: സാരമില്ല ദേവദാസ, ചെറിയ വേഷം കാണുമെന്നും അതിലേക്ക് അവനെ വിളിക്കുമെന്നും അവന്റെ മനസ്സിൽ പ്രതീക്ഷ കാണും. കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു മനസ്സിലാക്കും.
1: ഓരോ മനുഷ്യരും ഓരോ തരം മാനസികാവസ്ഥയിലുള്ളവരാ. ചിലർ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കും, ചിലർ ചോദിച്ചു വാങ്ങും, കിട്ടാത്തവര് ദേഷ്യപ്പെടും, ചിലര് മുഖവും വീർപ്പിച്ചിട്ട് മനുവിനെ പോലെ നടക്കും. സത്യത്തില് അവരെ പോലുള്ളവരാ
0: നിഷ്കളങ്കർ. നിഷ്കളങ്ക മാനസത്തിലല്ലയോ ദൈവീകം കുടികൊള്ളൂ.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Stay tuned, stay happy with the Radio 91.2.

0: കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, കെഎംസി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: You're listening to Enter Radio 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വളരെ സാധാരണമായിട്ടാണ് കാണുന്നത്, പക്ഷേ അതിനകത്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 20 രൂപയാണ്. എന്നാൽ ഇതേ വാട്ടർ ബോട്ടിൽ എയർപോർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ 100 രൂപയും, എന്നാൽ ഇത് 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 200 രൂപയാകും. ശരിക്കും എല്ലായിടത്തും കൊടുക്കുന്ന ഒരേ തരത്തിലുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ ഒരേ ബോട്ടിൽ വെള്ളമാണ്. ഇതിൽ മാറുന്നത് അതിരിക്കുന്ന സ്ഥലം മാത്രമാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു വാല്യൂ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ഇരിക്കുന്ന ഇടം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ആയിരിക്കില്ല മാറ്റേണ്ടത്, നമ്മളിരിക്കുന്ന ഇടമായിരിക്കും മാറ്റേണ്ടത്. ഫിറ്റല്ലാത്തവരടുത്ത് കഷ്ടപ്പെട്ട് ഫിറ്റാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, നമുക്ക് വാല്യൂ കിട്ടുന്ന ഒരിടം കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ചരി നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544-7400-012. ഇപ്പോൾ നമുക്ക് രണ്ട് മനോഹരമായിട്ടുള്ള പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ രണ്ട് നല്ല പാട്ട് കേട്ട് നമ്മൾ ആസ്വദിച്ച് തിരികെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചിരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544770012. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വേലു ഫ്രം മൈനാഗപ്പള്ളിയിൽ നിന്നാണ്. യവനകഥയിൽ നിന്ന് വന്ന എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. യവനകഥയിൽ നിന്നും വന്ന എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ്, എൻ്റെ പേര് ജെഹാന, ഞാൻ കൊല്ലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സയ്യാര എന്ന മൂവിയിലെ ആംസഫർ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഒരു സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: പലരെയും കണ്ടുമുട്ടുന്നു. ചിലർ കുറച്ചു കാലം മാത്രം കൂടെ ഉണ്ടാകും, ചിലർ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരാളെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളതുകൊണ്ട് മാത്രം അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നതല്ല, എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള മനുഷ്യരെ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല വ്യക്തിത്വം. ചില ബന്ധങ്ങളെ നമ്മൾ അകറ്റി നിർത്തേണ്ടി വരാം, ചിലപ്പോൾ വിട്ടുപോകാനും പറയേണ്ടി വരാം. പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരാളുടെ മനസ്സ് മുറിയാതിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. കൂടെയുള്ളവരെ ചേർത്ത് നിർത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യൂ. അതിനായിട്ട് വിളിക്കൂ, വിളിക്കണ നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, ഇതെവിടാണ്? നമ്പർ വികാലയെന്ന്. ഇനി ഏത് പാട്ടാ മോന് വേണ്ടേ? ഓക്കെ ഓക്കെ. ഈ പാട്ടിന്ന് ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നേ? ഈ പാട്ടിന്ന് ആർക്ക് വേണ്ടിയെന്ന്? അനിയന്റെ പേരെന്താണ്?
1: ത്രിലോക്.
0: ത്രിലോക്, ഓക്കെ. അപ്പൊ നമുക്ക് ത്രിലോകിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വതിയാണ്. ഹായ്, എന്റെ പേര് അശ്വതി. എനിക്ക് അഴകിയ രാവണൻ എന്ന മൂവിയിലെ വെണ്ണില ചന്ദനക്കിണം എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് അശ്വതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം തന്നെ അശ്വതി ചോദിച്ച ആ പാട്ടും കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
4: ഏ തൈ പിറന്നേ കൊടി പറന്നേ മാറിയപ്പ, ഏ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത്, ഏ മത്തളം കൊട്ടേ.
5: ഹേയ് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: രാവണപ്രഭു എന്ന സിനിമയിലെ തകില് പുകില് എന്ന പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001. വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആനന്ദൻ ചേട്ടാ, നേരത്തെ വിളിച്ചിട്ട് എന്താ മിണ്ടായിരുന്നേ?
1: കോൾ എടുത്ത് അറ്റൻഡ് ആയില്ലേ? പക്ഷെ ഞാൻ ഒന്നും കേട്ടില്ല. അതാണ് സോറി
0: ചേട്ടൻ, അവിടെ പറഞ്ഞല്ല, ഞാൻ ഇവിടെ കേട്ടു.
1: അത് ശരി, ഞാൻ അപ്പാടെ തന്നെ കസ്റ്റമർ വന്നോണ്ടിരിക്കും. അവിടെയുള്ള നമ്മള് എല്ലാരും അധികം നല്ല സംസാരിച്ചു പോയി. അല്ലേ,
0: ഇന്ന് ചേട്ടൻ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കേൾക്കേണ്ട പാട്ട് സുഗമദേവി എന്ന സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടാ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ആ പാട്ട്
0: ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പാട്ട്?
1: ഈ പാട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ബിനുവാട്ടൻ, റസാക്ക്, പിന്നെ അതുപോലെ തന്നെ നൌഷാദ് എന്നിവർക്ക്, നമ്മുടെ നാലാള് പേര് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ വിളിക്കുന്നായിരുന്നു. ആ സമയത്ത് കിട്ടാ ഗോൾ അറ്റൻഡ് ആയിട്ടാന്ന് തോന്നിയപ്പോ നമ്മൾ സംസാരിക്കുന്നതാണല്ലേ.
0: കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ എന്തായാലും സംസാരിച്ചിട്ടുണ്ടല്ലോ.
1: അതെ അതെ. അപ്പൊ നമ്മളൊക്കെ നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആ സ്റ്റാഫിന് വേണ്ടിയിട്ട് ആ പാട്ട് ഇങ്ങോട്ട് വന്ന് ഇതിനയച്ചു
0: തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. ശരി,
0: ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് അഞ്ചര കല്യാണം എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ കളകളം കായൽ തുഴതുഴഞ്ഞുവ എന്ന പാട്ട് ചേട്ടൻ വെച്ചു തരുമെന്നാണ് ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ചിലപ്പോഴൊക്കെ തോന്നും എല്ലാം കൈവിട്ട് പോയി, ഇനി മുന്നോട്ട് പോകാൻ ഒന്നുമില്ല എന്ന്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതോ ഒരു കോണിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ പിടിവള്ളി ഉണ്ടാകും. ഇതും കടന്നു പോകുമെന്ന പ്രതീക്ഷ. എത്ര വലിയ വിഷമമായാലും എത്ര കഠിനമായ ദിവസങ്ങളായാലും കാലം അതിനൊരു അവസാനം കുറിക്കും. നമ്മൾ ചെയ്യേണ്ടതൊന്ന് മാത്രം, ആ പ്രതീക്ഷയുടെ പിടിവള്ളി മുറുകെ പിടിക്കുക. കാരണം ഇന്നത്തെ വേദനയ്ക്ക് അപ്പുറത്ത് നാളെ കാത്തിരിക്കുന്ന നല്ലൊരു നിമിഷം ഒരു പക്ഷേ ഉണ്ടാകാം. ആ പ്രതീക്ഷയോടെ ഇനി കേൾക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചിലൂടെ. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചിരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544705912. ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. വെരി വെരി ഗുഡ് ഈവനിങ് നിതിൻ, സുഖം തന്നെയല്ലേ? പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഗുജറാത്തി കാൽത്തള കിട്ടിയെന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. തരുമല്ലോ, ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻചേട്ടൻ കായംകുളത്ത് നിന്ന്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആതിരയാണ്: എനിക്ക് വെട്ടം എന്ന സിനിമയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന പാട്ടെന്ന് വെച്ച് തരുമോ നിതിനെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആതിര ചേച്ചിക്ക് വേണ്ടി ഈ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ടു തിരികെ വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിയേട്ടൻ. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: മനു അങ്കൻ എന്ന സിനിമയിലെ മേലേ വീട്ടിലെ ഇരുന്നില്ലാവ് എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: പാട്ട് ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: ഇത് എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എന്റെ അണിയറ പ്രവർത്തകർക്കുമായി സമർപ്പിക്കുകയാണ്.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: വീണ്ടും നമ്മൾ ഇവിടെ തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: നന്ദു.
1: ഓക്കെ, എന്താണ് നന്ദു, ഒരു ശോകം, ഒരു വിഷമം? ആണല്ലേ, ഓക്കെ. ഈ തലവേദന മാറ്റാൻ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിയാവോ? ആ, എന്നാ ഏത് പാട്ടാണ് നന്ദുവിന് വേണ്ടേ?
2: ചന്ദ്രചൂട.
1: ഓക്കെ, ഈ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ?
2: എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ
1: ഇന്ന്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ?
2: നയന.
1: അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നയനക്ക് എല്ലാവിധ വിശ്വാസം നേരിയാണ് കേട്ടോ. നന്ദു എന്തായാലും പാട്ട് നമുക്ക് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ചേച്ചി എടുത്ത് വിശ്വാസം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.

0: ജീവിതത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ട് കേട്ട് വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇവിടെ ഗാനമഞ്ജരി കൂടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായിട്ട്. അപ്പോൾ നിങ്ങളുടെ പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700012. വേഗം തന്നെ വിളിച്ചോളൂ, കോളുകൾ ഇതാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കോളിലേക്ക് കണക്ട് ചെയ്യാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? തഴവയിൽ നിന്നും
2: ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മി, ഓക്കെ. ശ്രീലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: ഓക്കെ, ഇത് ഏത് പാട്ടാ വേണ്ടേ?
2: താലോലം
1: പൂം പൈതലെ. ഓക്കെ, ഇത് ആർക്കു വേണ്ടി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നേ?
2: എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, നമുക്കൊരു മെസ്സേജും കൊണ്ട്. കുറ്റുവട്ടത്തു നിന്നും ശ്രീത്താണ്, എനിക്ക് മായാവി എന്ന സിനിമയിലെ മുറ്റത്തെ മുല്ലച്ചൊല്ലി എന്ന പാട്ടെന്ന് വെച്ച് തരുമോ ദിനേട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പാട്ടിനോടൊപ്പം തന്നെ കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5:44 സമയം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചിലൂടെ കേൾക്കാനായിട്ട് വിളിക്കണം. നമ്പർ ഇതാണ്, 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. ഇത് നമുക്കൊരു കോൾ വന്നോണ്ടിരിക്കുകയാണ്, എന്തായാലും നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാവേ. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ
1: തമ്പാൻ. ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ലാൽ സലാമിനകത്തെ ഒരു പാട്ട്.
1: ഓക്കെ, ലാൽ സലാമിനകത്ത് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ലാൽ സലാമിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട്.
1: ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരുന്നായിരിക്കും
2: കേട്ടോ. ഓക്കെ
1: ഓക്കെ, ഓക്കെ, ഇന്ന് എന്തായാലും കിട്ടിയില്ലേ,
2: അപ്പോൾ
1: ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ ചേട്ടാ, ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആര്യയാണ്. എസ്ലിന് വേണ്ടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്ന പാട്ടിന് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് എസ്ലിന് വേണ്ടി എന്തായാലും ആ പാട്ട് കേൾക്കാം.

വരാനിരിക്കുന്ന നല്ല കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ചില വഴികൾ എളുപ്പമാകില്ല, ചില ദിവസങ്ങൾ നമ്മളെ തളർത്തിയേക്കാം. പക്ഷേ ഓർക്കണം, ഈ ദിവസവും കടന്നു പോകും. നമ്മളെ കാത്തിരിക്കുന്ന നല്ല നാളുകൾക്കായി ഇന്നത്തെ ഈ നിമിഷങ്ങളെ നമുക്ക് ധൈര്യത്തോടെ നേരിടണം. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
1: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जाम्पल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह फैसला लिया गया. इसमें 10,000 करोड़ रुपीस का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർഗാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7ാം ക്ലാസിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSS നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. യുപിഐ സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ യുപിഐ സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% യുപിഐ വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ യുപിഐ സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം കെഎസ്ആർടിസി ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. കെഎസ്ആർടിസി വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി സി പി ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: ുണുക്ക് വിദ്യകളാൽ മാടപ്പ

0: പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്ന തക്കിളി കിക്കിളി കൂട്ടി ഈ തക്കിളി കാത്തേണം.
1: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

0: Life Sketch with Jabir.
1: പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരോ ആഗ്രഹിക്കാത്തവരോ അനുഭവിക്കാത്തവരോ ആയിട്ട് നമുക്കിടയിൽ ആരാണുള്ളത്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയത്തിലാകുന്നു. അതല്ലെങ്കിൽ വീട്ടുകാരുടെ അനുമതിയോടുകൂടെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് ശേഷം പ്രണയത്തിലാകുന്നു. ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മുതൽ 9 മാസം വരെ എന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്. പിന്നീട് ദമ്പതികൾക്കിടയിലുള്ള ബന്ധം നിലനിർത്തുന്നത് സൗഹൃദവും പരസ്പരമുള്ള ബഹുമാനവുമാണ്. ഇതിനിടയിൽ പ്രണയത്തിൻ്റെ കാലാവധി നഷ്ടപ്പെട്ട് പല മനുഷ്യരും വേർപിരിഞ്ഞു പോകുന്നു. സ്നേഹിക്കാനും ചേർന്നിരിക്കാനും ഒരാളുണ്ടാകുമ്പോൾ അവരോടൊപ്പം നമ്മുടെ സുഖവും സന്തോഷവും പങ്കിടുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും ഉണ്ടാകുന്നത്. ഇനി ഞാനൊരു കഥ പറയാം. ജ്ഞാനികളായ രണ്ട് കൂട്ടുകാർ തമ്മിൽ ഏറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. അപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് ചോദിച്ചു, കൂട്ടുകാരാ, നിന്റെ വൈവാഹിക ജീവിതം എങ്ങനെ പോകുന്നു? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, എന്റെ വൈവാഹിക ജീവിതം 20-ലേറെ വർഷമായി സന്തുഷ്ടരായി നീങ്ങുന്നു. ഞാനും എന്റെ പ്രിയ പത്നിയും പരസ്പരം അനിഷ്ടകരമായത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലുമായി മുന്നേറുന്നു. ഇത് കേട്ടപ്പോൾ ഒന്നാമന് വല്ലാത്ത അത്ഭുതമുണ്ടായി. സാധാരണ നമുക്കിടയിൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ തട്ടിയും മുട്ടിയും പോകുന്നു, വലിയ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറയാറ്. ഈ ഒന്നാമനും ആ ഒരു കൗതുകം തോന്നി. രണ്ടാമനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഈ സൗഹൃദത്തിന്റെ ഈ സ്നേഹത്തിന്റെ കാരണം? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാര, വിവാഹം കഴിഞ്ഞുള്ള പ്രഥമ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയ പത്നിയോടൊത്ത് ഏറെ സമയം ചെലവിട്ടു. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ അവളോട് പങ്കിട്ടു. അവൾ തിരിച്ചും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്നോടും പങ്കുവച്ചു. അവൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മൾ രണ്ടുപേരും അപരിചിതരായിരുന്നു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരാളെയും അങ്ങേക്ക് വേണമെങ്കിൽ മറ്റൊരുവളെയും വിവാഹം കഴിക്കാമായിരുന്നു. ഞാൻ അങ്ങയെ എൻ്റെ വരനായും അങ്ങ് എന്നെ അങ്ങയുടെ വധുവായും സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങയുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താൽപ്പര്യം. ആയതിനാൽ അങ്ങയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നോട് പറഞ്ഞാലും അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവച്ചു. നാളിതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ പരസ്പരം മനസ്സിലാക്കിയും ഉള്ളു തുറന്നും ജീവിച്ചു വരുന്നു. ദമ്പതികൾ തമ്മിൽ ഈ രൂപത്തിലായാൽ 20 വർഷമല്ല, ജീവിതാന്ത്യം വരെയും പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നേറാൻ കഴിയുമെന്ന് രണ്ടാമൻ ഒന്നാമനോട് ഉണർത്തി. ഈ കഥയിൽ നമുക്ക് എത്ര ഗുണപാഠങ്ങളുണ്ട്! നാമൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത് ഈ രൂപത്തിലല്ലേ? പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കിട്ടും പരസ്പര സ്നേഹത്തിലും മുന്നേറിയാൽ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം എത്ര മനോഹരമായിരിക്കും! പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഉചിതം ഇണയും തുണയുമായി ജീവിക്കുന്നതാണ് ഏറ്റവും മനോഹരം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരു ഭരണാധികാരിയും ഒരു ഭരിക്കപ്പെടുന്നവളുമുണ്ട്. അവിടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണങ്ങൾ ഏറെ ഉണ്ടാകും. പരസ്പരം ഇണയും തുണയുമാകാനാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മോട് ഉദ്ബോധിപ്പിച്ചത്. ഓർക്കുക, പരസ്പരം പരിഗണിക്കുന്നതിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിലുമാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതും നിലനിൽക്കുന്നതും. നന്മയുണ്ടാവട്ടെ.

0: കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ നിയമം നിങ്ങൾ ഓർത്തിരിക്കുക, അത് വിശ്വാസമാണ്. ഒരു വിശ്വാസം എന്നത് കേവലമായ ഒരു വാക്കല്ല, അത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ പതിപ്പിക്കുന്ന ഊർജമായി മാറുന്ന, വളമായി തീരുന്ന, പ്രഭയായി ചൊരിയുന്ന വലിയ ഒരു ചിന്തയാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മുഴുവൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ പോകും. എന്നാൽ ആ മനസ്സിന്റെ കരുത്തിലും കഴിവിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ഊർജസ്വലരായി നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധവിശ്വാസികളായ ഒരുപാട് പേരുണ്ട്. അയാളത് മാറ്റിത്തരും, ഇയാളത് മാറ്റിത്തരും, ഇത് കെട്ടിയാൽ മാറും, ഇത് വിഴുങ്ങിയാൽ മാറും, വീട് തിരിച്ചു വച്ചാൽ മാറും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നാം പറഞ്ഞു കൊടുത്താൽ, അത് വിശ്വാസങ്ങളായി സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തി മുഴുവൻ സഞ്ചരിക്കുക. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു മന്ത്രവാദിയെ കണ്ടില്ല എന്നിരിക്കട്ടെ, നന്നായി പഠിച്ചു പോയ പരീക്ഷയാണെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ അയാളെ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ആത്മഹത്യ ചെയ്യുന്നവർ പോലും അത്തരം ചില സ്വന്തം ജീവിതത്തിനും ശരീരത്തിനും ഹിതകരമല്ലാത്ത ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാണ് എന്നുള്ള കാര്യം പഠനത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാനാവട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.